നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 7, 2026 ജൂൺ 21, ഞായറാഴ്ച ദിവസം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 39 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്മകൾ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: Rainbow 107.5 MHz, musically yours.
1: News Rainbow. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 39 സെക്കൻഡ്. റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന യോഗ ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. കൊൽക്കത്തയിൽ നടക്കുന്ന പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിലെ ചടങ്ങിൽ INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. അദ്ദേഹത്തിന് 92 വയസ്സായിരുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ പ്രമുഖർ അനുശോചിച്ചു. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ 2nd അലോട്ട്മെന്റ് ഇന്ന്. നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. കായികരംഗം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ ജർമ്മനിക്ക് ജയം. ഐവറി കോസ്റ്റിനെ 1-2 ജർമ്മനി പരാജയപ്പെടുത്തിയത്. ന്യൂസ് റെയിൻബോ.

ഏതൊരുവൻ നല്ല ഉപദേശം നൽകുന്നുവോ അവൻ ഒരു കരം കൊണ്ട് പണിയുന്നു. ഏതൊരുവൻ നല്ല ഉപദേശവും മാതൃകയും നൽകുന്നുവോ അവൻ രണ്ട് കരങ്ങളും കൊണ്ട് പണിയുന്നു. എന്നാൽ ഏതൊരുവൻ നല്ല ഉപദേശം കൊടുക്കുകയും തെറ്റായ മാതൃക കാട്ടുകയും ചെയ്യുന്നുവോ അവൻ ഒരു കരം കൊണ്ട് സൃഷ്ടിക്കുകയും മറുകരം കൊണ്ട് തള്ളിയിടുകയും ചെയ്യുന്നു. ഫ്രാൻസിസ് ബേക്കൺ.

ഒരു പുരുഷന് വിദ്യാഭ്യാസം നൽകുമ്പോൾ ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസം നൽകുന്നു എന്നേ ഉള്ളൂ. ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ നാം ഒരു കുടുംബത്തിന് മുഴുവനും വിദ്യാഭ്യാസം നൽകുകയാണ്. ജവഹർലാൽ നെഹ്റു.

സമയം 6 മണി കഴിഞ്ഞ് 15:35. പ്രിയരെ, അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന പ്രത്യേക പരിപാടിയുടെ റിലേ ഇന്ന് 6:30 മുതൽ ഉള്ളതിനാൽ ഇന്ന് ബെഡ് കോഫി ഉണ്ടായിരിക്കുന്നതല്ല. പ്രിയ ശ്രോതാക്കളെ, ഇനി കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം യേശുദാസ് പാടിയിരിക്കുന്നു. ഗാനരചന കോനിയോർ പാസ്, സംഗീതം സോമശേഖരൻ. ചിത്രം ഇതും ഒരു ജീവിതം.

മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി പി മാധുരി പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം അവൾക്ക് മരണമില്ല.

പ്രിയരെ, ചലച്ചിത്രഗാനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. സമയം 6 മണിക്കഴിഞ്ഞ് 29:34. 12th അന്താരാഷ്ട്ര യോഗാദിനത്തോടനുബന്ധിച്ച് കൊൽക്കത്തയിലെ റെഡ് റോഡിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. ഡൽഹിയിലെ

സമയം 8 മണി കഴിഞ്ഞ് 1 മിനിറ്റും 6 സെക്കൻഡും. പ്രിയരെ, ഇനി കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ഗായത്രി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും ചേർന്ന് പാടിയ ഗാനം. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

എസ് ജാനകി പാടിയ ഒരു ഗാനം ഇനി കേൾക്കാം. ചിത്രം അടവുകൾ 18, ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മാർ.

യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഒരു ഗാനം. ഇനി ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി, ചിത്രം ഗാനം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: മുഴുവൻ പ്രിയ ശ്രോതാക്കളെ, ഇനി 8:35 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ വാർത്തകൾക്ക് ശേഷം 8:45 ശ്രോതാക്കൾക്ക് കേൾക്കാം സവാരി ടൈം, ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. രാജ്യത്തെ യോഗാ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗ മാനവ ഐക്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലും വിപുലമായ യോഗാ ദിനാഘോഷം. യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി ഇന്ന് കമ്മീഷൻ ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തിനകത്തും വിദേശത്തുമായി പരീക്ഷ എഴുതുന്നത് 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. കർശന സുരക്ഷയുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനും ജർമ്മനിക്കും തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും ഇന്ന് 12th അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുന്നു. യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. 35,000 പേർ പരിപാടിയിൽ പങ്കുചേർന്നു. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് ആളുകൾ വെർച്വലായും ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്ന യോഗാദിന പരിപാടികളിൽ നിരവധി കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം രാജ്യത്തെ 100 പ്രമുഖ കേന്ദ്രങ്ങളിൽ യോഗാദിനാചരണം സംഘടിപ്പിച്ചു. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിൽ നടന്ന യോഗാദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗ ഒരു ജീവിതരീതിയായി മാറുമ്പോൾ അത് മാനവ ഐക്യത്തിന്റെ അടിത്തറയായി വർത്തിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയം എല്ലാ പ്രായത്തിലുമുള്ളവർക്ക് വേണ്ടിയുള്ളതാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
2: For healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ഇന്ന് റാണി ദുർഗാവതി സർവകലാശാലയുടെ 36th ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് കുനോ നാഷണൽ പാർക്ക് സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവിടെ സഹരിയ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുമായും ചീറ്റ ട്രാക്കർമാരുമായും പാർക്കിലെ ഫീൽഡ് സ്റ്റാഫുകളുമായും കൂടിക്കാഴ്ച നടത്തും. സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് ദില്ലിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രത്യേക യോഗാ ദിനാഘോഷങ്ങൾ നടന്നു. 1,500 മുതിർന്ന പൌരന്മാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു. പലതരം രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യോഗയുടെ പ്രാധാന്യം വളരെ വലുതാണെന്നും ശ്രീ മുരളീധരൻ വാർത്താക്കുറിപ്പിൽ അഭിപ്രായപ്പെട്ടു. ലോക്ഭവനിലും യോഗാദിന പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും യോഗാദിന പരിപാടി നടന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഇന്നലെ യോഗ അഭ്യസിച്ചു. കാനഡയിലെ ടൊറന്റോയിൽ സർക്കാർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒന്റാരിയോയിലെ നിയമസഭയ്ക്ക് മുന്നിൽ യോഗാഭ്യാസം നടത്തി. ബ്രസീലിൽ നടന്ന യോഗ പരിശീലനത്തിൽ ഇന്ത്യൻ അംബാസഡർ ദിനേശ് ഭാട്ടിയ പങ്കെടുത്തു. അമേരിക്കയിൽ 100 ആളുകളാണ് ലിങ്കൻ സ്മാരകത്തിന് മുന്നിൽ യോഗാഭ്യാസത്തിനായി ഒത്തുചേർന്നത്. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടന്ന ചടങ്ങിൽ 500 ആളുകൾ പങ്കെടുത്തു. ഐ

0: ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ മൂന്ന് തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കമ്മീഷൻ ചെയ്യും. കൊൽക്കത്തയിൽ നടക്കുന്ന പരിപാടിയിലാണ് കമ്മീഷനിംഗ് നടക്കുക. നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകളുടെ 75% തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. 200-ലധികം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ കപ്പൽ നിർമ്മാണത്തിന്റെ ഭാഗമായതായി നാവികസേന വ്യക്തമാക്കി. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പരീക്ഷയ്ക്ക് മുന്നോടിയായി ജാമറുകൾ, CCTV, ബയോമെട്രിക് സംവിധാനങ്ങൾ, സുരക്ഷാ പരിശോധനാ ജീവനക്കാർ എന്നിവരുടെ സജ്ജീകരണം ഉറപ്പാക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്നലെ രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തിയിരുന്നു. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NTA അറിയിച്ചു. വ്യാജ വാർത്തകളും ക്രമക്കേടുകളും തടയുന്നതിനായി NTA സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളും സജീവമായി നിരീക്ഷിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ALLIndia റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. മന്ത്രി സണ്ണി ജോസഫ് ഇന്നലെ സെൽഫ് എന്യൂമറേഷൻ പൂർത്തീകരിച്ചു. മന്ത്രിയുടെ കണ്ണൂർ ഇരിട്ടിയിലെ വീട്ടിൽ വച്ചാണ് പൂർത്തിയാക്കിയത്. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. കേരളത്തിൽ ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധത്തിന്റെ ഭാഗമായി വീടുകളിൽ ഞായറാഴ്ച ഡ്രൈഡേ ആചരിക്കുന്നു. ശുചീകരണ പരിപാടിക്ക് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കവടിയാറിലെ വസതിയിൽ തുടക്കം കുറിക്കും. പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്ത് സ്വവസതിയിലാണ് അന്ത്യം. സംസ്കാരം ഇന്ന് വൈകിട്ട് 3:30 തൈക്കാട് ശാന്തികവാടത്തിൽ നടക്കും. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിലും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പി നാരായണക്കുറുപ്പിന്റെ വിയോഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ പ്രമുഖർ അനുശോചനം അറിയിച്ചു. കേരളത്തിൽ +1 പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 10 മുതൽ 23 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. അലോട്ട്മെന്റ് വിവരങ്ങൾ HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകും. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച നിർഭയ ചേതന ദേശീയ പരിശീലന പരിപാടിക്ക് സമാപനമായി. വിശദാംശങ്ങളിലേക്ക്.
2: സ്ത്രീ സുരക്ഷ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ എന്നിവയിൽ പുരുഷന്മാർക്കിടയിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുക, അതുവഴി പ്രാദേശിക ഭരണതലത്തിൽ ലിംഗസമത്വം ഉറപ്പാക്കുക എന്നിവയാണ് ഈ ദേശീയ പദ്ധതിയുടെ ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ അസം, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തരാഖണ്ഡ് എന്നീ 6 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 40 മാസ്റ്റർ ട്രെയിനർമാരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. വരും ദിവസങ്ങളിൽ ഈ പദ്ധതി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കും. 2026 മാർച്ച് 11 തുടക്കം കുറിച്ച നിർഭയ് രഹോ എന്ന വലിയ പദ്ധതിയുടെ ഭാഗമായാണ് നിർഭയ് ചേതന നടപ്പിലാക്കുന്നത്. ഇതിലൂടെ സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക് തലങ്ങളിലായി 28,500 മാസ്റ്റർ ട്രെയിനർമാരെ സജ്ജമാക്കും. രാജ്യത്തുടനീളമുള്ള 17 ലക്ഷത്തിലധികം വരുന്ന പുരുഷ ജനപ്രതിനിധികളിലേക്ക് സ്ത്രീ സുരക്ഷയുടെ സന്ദേശം എത്തിക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് പഞ്ചായത്തീരാജ് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ സ്വീഡനെതിരെ നെതർലൻഡ്സിന് തകർപ്പൻ ജയം. 1-5 ഗോളുകൾക്കാണ് നെതർലൻഡ്സ് സ്വീഡനെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. കളിച്ച 2 കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പ് ഇയിൽ ഒന്നാമതാണ് ജർമ്മനി. ഇക്വഡോർ കുറസാവോ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് രാജസ്ഥാനിലെത്തും. രാവിലെ ബിക്കാനീരിൽ എത്തുന്ന അദ്ദേഹം ലാൽഗർ സാബർമതി എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉച്ചയ്ക്ക് ജയ്പൂർ ദർഭംഗ അമൃത് ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫും മെഗാ കോച്ചിംഗ് ടെർമിനലിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ തമ്മിലുള്ള നിർണായക ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിൽ നടക്കും. ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ടെഹ്റാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതിന് തൊട്ടുപിന്നാലെയാണ് കൂടിക്കാഴ്ച. പ്രധാന

വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. രാജ്യത്തെ യോഗാ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗ മാനവ ഐക്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലും വിപുലമായ യോഗാ ദിനാഘോഷം. യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി ഇന്ന് കമ്മീഷൻ ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തിനകത്തും വിദേശത്തുമായി പരീക്ഷ എഴുതുന്നത് 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. കർശന സുരക്ഷയുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനും ജർമ്മനിക്കും തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ഓൺ ദ മൂവ്, ലെറ്റ്സ് ഗ്രൂവ്. സവാരി ടൈം ഈസ് ലൈവ്.

ഹായ് ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. സമയം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റും 54 സെക്കൻഡും ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ സവാരി ടൈമിലേക്ക്. ഒരു പുതിയ ദിവസത്തിന്റെ മനോഹരമായ തുടക്കത്തിൽ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലേക്കും ഉത്തരവാദിത്തങ്ങളിലേക്കും യാത്ര തിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം നിറഞ്ഞ ആശംസകളോടെ നമ്മൾ എല്ലാവരും വെൽക്കം ചെയ്യുകയാണ് സവാരി ടൈമിലേക്ക്. ഇന്ന് ജൂൺ 21, ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ ഫാദേഴ്സ് ഡേ ആയി ആചരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഇന്ന് നമ്മൾ കേട്ട ആദ്യത്തെ പാട്ടിൽ തന്നെ അച്ഛനെ കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ. ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ ഹീറോ, ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനം, കുടുംബത്തിന്റെ കരുത്തുറ്റ തണൽ മരം, അതൊക്കെയാണ് അച്ഛൻ. പലപ്പോഴും അധികം സംസാരിക്കാതെ തന്റെ സ്നേഹവും കരുതലും പ്രവൃത്തികളിലൂടെ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അച്ഛൻ. മക്കളുടെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും അവരുടെ വിഷമങ്ങളിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുകയും ചെയ്യുന്ന ഒരു ഹൃദയമാണ് ഒരു പിതാവിൻ്റേത്. ഇന്ന് നമ്മളോടൊപ്പമുള്ള എല്ലാ അച്ഛന്മാർക്കും ഹൃദയം നിറഞ്ഞ ഫാദേഴ്സ് ഡേ ആശംസകൾ നേർന്നുകൊണ്ട് റെയിൻബോ FM കൊച്ചിയുടെ സവാരി ടൈമിൽ പ്രിയരോടൊപ്പം കൂടെ ജലീൽ. ഇന്നത്തെ സവാരി ടൈം എന്നത് ഗാനങ്ങൾ കേൾക്കുന്ന ഒരു പരിപാടി മാത്രമല്ല, യാത്രയിലുള്ളവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും സൗഹൃദങ്ങൾ പുതുക്കാനുമുള്ള ഒരു വേദിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾക്കൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു ഫാദേഴ്സ് ഡേയിൽ നിങ്ങളുടെ അച്ഛനെ കുറിച്ചുള്ള ഒരു മധുരമായ ഓർമ്മയോ ഒരു നന്ദി വാക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആശംസയോ പങ്കുവയ്ക്കാനും മറക്കരുത്. അപ്പോൾ വിളിക്കാം നിങ്ങളുടെ കോൾസിന് വേണ്ടി, ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അച്ഛനക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ, യാത്രയിലാണെങ്കിൽ ആ വിശേഷങ്ങൾക്കൊപ്പം പങ്കുവയ്ക്കാം. 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഓർമ്മകളും നല്ല വിശേഷങ്ങളുമായി നമുക്ക് ഇന്നത്തെ സവാരി ടൈം മനോഹരമാക്കാം. 8 മണി കഴിഞ്ഞ് 53 മിനിറ്റും 20 സെക്കൻഡും ആയിരിക്കുമ്പോൾ വീണ്ടും ഓർമ്മിക്കുന്നു, വിളിക്കേണ്ട നമ്പർ 0484-242-8101.

0: ചില വിളികൾ കേൾക്കാൻ നമ്മൾ ഒരുപാട് കാത്തിരിക്കൂല്ലേ. 8 മണി കഴിഞ്ഞ് 57 മിനിറ്റും 57 സെക്കൻഡും ആയിരിക്കുകയാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് സവാരി ടൈമിലേക്ക് എല്ലാവരെയും ഞാൻ ദാ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. അച്ഛ എന്ന ആ ഒരു വിളി കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കുമാരുണ്ട് അല്ലെ. പലപ്പോഴും നമ്മൾ തിരക്കിലാവുന്ന സമയത്ത് നമ്മളെ വിളിക്കാനോ അല്ലെങ്കിൽ നമ്മളെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന ആ ഒരു സമയത്ത് കിട്ടുന്ന ആ ഒരു സ്നേഹം കരുതൽ, അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു ഫാദേഴ്സ് ഡേ ദിനത്തിൽ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് യാത്രയിലാണെങ്കിൽ വിളിക്കാം. 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്? സ്മിത ഫ്രം കൂളിമുട്ടം. ഈ കൂളിമുട്ട എവിടെയാണ്? മതിലകം, തൃശ്ശൂര്.
1: ആഹാ,
0: ഓക്കെ. അപ്പൊ ഇന്നിപ്പോ എങ്ങോട്ടേക്കാണ് യാത്ര? എങ്ങോട്ടാണ്? ആണോ? അപ്പൊ ഒരു ബർത്ത്ഡേ ആണ്. ആണോ? അടിപൊളി. അപ്പൊ എന്തായാലും അത് എന്തായാലും കറക്റ്റ് ആയിട്ട് വന്നപ്പോ ഒരു സന്തോഷായില്ലേ. ഓക്കെ, ഈ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുടെ പേരെന്താണ്? എന്താണ് ദേവദത്ത്? എനിക്ക് ക്ലിയർ ആയില്ല. ദേവജ്. എന്താണ് വിളിക്കുന്നത്? എന്താ പേരാണ്? മിട്ടു. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ദേവജ്, അതായത് മിട്ടു എന്ന് വിളിക്കുന്ന ദേവജ്, നമുക്കൊരു ബർത്ത്ഡേ വിഷ് കൊടുത്തിട്ട് സംസാരിച്ചാലോ? ഓക്കെ, ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷ് വരുന്നുണ്ടേ. യെസ്. അപ്പൊ നമ്മുടെ ദേവജ് മോൻ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷ് ഇതാൻ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോ അതിന് എത്രാമത്തെ ബർത്ത്ഡേ ആണ്? നാലാമത്തെ ബർത്ത്ഡേ ആണല്ലേ. ആഹാ, എന്നിട്ട് ഇപ്പൊ യാത്ര എവിടെ വരെ എത്തി? ആഹാ, ഇന്ന് ഞായറാഴ്ചയുടെ വലിയ ട്രാഫിക്കിന്റെ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നല്ലേ.
1: ദൂരമുള്ളൂ.
0: ആഹാ, ഓക്കെ. അപ്പൊ തൊട്ടടുത്താണല്ലോ, അധികം

0: ദൂരമില്ലല്ലോ.
1: കുറച്ച് ദൂരമുള്ളൂ.
0: അപ്പൊ എപ്പോഴും അപ്പൊ അച്ഛനെയൊക്കെ എപ്പോഴും കാണണമെന്ന് തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി കാണാം അല്ലേ? ഓക്കെ. അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ കഴിയുന്ന ഓർമ്മകൾ ഇപ്പൊ പറയാൻ പറ്റും? ഇന്ന് ഫാദേഴ്സ് ഡേ ആയതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് ചോദിക്കുന്നത്.
1: അച്ഛൻ എന്ന് പറയുമ്പോ ഞങ്ങള് ചെറുപ്പത്തിലേ തുടങ്ങി, അച്ഛൻ ജംഷിലായിരുന്നു ആദ്യം. അപ്പൊ ഞങ്ങക്ക് എപ്പോഴും മിസ് ചെയ്യും, കാരണം ആദ്യമൊക്കെ പോയി കഴിഞ്ഞാല് വിളിക്കാനൊന്നും അങ്ങനെ അധികം സൗകര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ആഴ്ചയിലൊക്കെ വിളിച്ചോളൂ. അപ്പൊ ഞങ്ങളത് ഞങ്ങളെ വീട്ടില് ടെലിഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അടുത്തുള്ള ഒരു വീട്ടിലാണ് പോയി ഞങ്ങളത് കേൾക്കാനായിട്ട്, അച്ഛൻ വിളിക്കാനായിട്ട് കേൾക്കാനായിട്ട് കാത്തിരിക്കാറ്. അപ്പൊ അതൊക്കെ ഒരു ഇത് തന്നെയായിരുന്നു, അച്ഛന്റെ ആ ഒരു സംസാരം കേൾക്കാൻ. അതുപോലെ കത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പോകുമ്പോ മാത്രം കൊടുത്തയക്കാനായിട്ടൊക്കെ പറ്റുള്ളൂ, അങ്ങനൊക്കെ ആയിരുന്നു.
0: അപ്പൊ ഈ കത്തൊക്കെ അയക്കുമ്പോ അങ്ങനെ എഴുതി വെക്കും അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ എന്തൊക്കെ എഴുതും?
1: സെപ്പറേറ്റ് എഴുതും, അച്ഛന് മാത്രമായിട്ട് അങ്ങനെ എഴുതും, അമ്മരെ കൂടെ എഴുതിട്ട് കത്ത് വെക്കും.
0: ഓക്കെ. അപ്പൊ എത്രാമത്തെ വയസ്സിലായിരുന്നു അച്ഛൻ ഇങ്ങനെ ഗൾഫിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്?
1: ഞാനൊരു നാലിലൊക്കെ പഠിക്കുമ്പോ അച്ഛൻ പോയിട്ടുണ്ട്,
0: നാലാം ക്ലാസ് പഠിക്കുമ്പോ.
1: അച്ഛൻ ഗൾഫിലാണ് പിന്നെ വരുന്നത്, ഒരു അഞ്ചു വർഷമൊക്കെ എത്തിയിട്ടാണ് പിന്നെ വന്നത്. അപ്പൊ ഞാൻ ഒരു വരതായി വന്നത്. പിന്നെ പോയത് പിന്നെ വേറെ സ്ഥലത്തേക്ക് പോയി, റഷ്യയിലേക്ക് പോയി. അപ്പൊ അച്ഛൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരില്ല, പിന്നെ ആറുമാസം കുടുംബം വരാൻ പറ്റും, പിന്നെ മൂന്ന് മാസം കുടുംബം വരാൻ പറ്റും. ഇപ്പൊ അച്ഛൻ നാട്ടിലുണ്ട്,
0: നാട്ടിൽ സെറ്റിലായി.
1: സെറ്റിലായി ഞങ്ങളുടെ എല്ലാവരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞ് എനിക്കൊരു ചേച്ചിയുണ്ട്, പിന്നെ അമ്മളിനത്. അപ്പൊ ഞാൻ രണ്ടാം വർഷം കിട്ടിയാണ്.
0: ഓക്കെ. ഇപ്പോഴാണെങ്കിൽ നമുക്ക് എപ്പോഴും ഫോണിൽ കാണാം, വീഡിയോ കോൾ ചെയ്യാം. പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ ഫോൺ പോലും നമുക്ക് വിളിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ. ഞാൻ ഓർക്കണ്ട, ഈ നമുക്ക് അന്ന് എല്ലാ വീട്ടിലും ഈ ലാൻഡ് ഫോൺ ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മുടെ അടുത്ത വീട്ടില്
1: ലാൻഡ് ഫോൺ കിട്ടുമ്പോ വൈകിയാണ് കിട്ടിയതൊക്കെ.
0: ഓക്കെ. എന്തായാലും ഇപ്പൊ കൂടെ ഉണ്ട്. അന്ന് കൊറേ വർഷം ചെറുപ്പത്തില് ഇങ്ങനെ ഈ നാലാം വയസ്സിൽ പോയി എന്ന് പറയുമ്പോ ആ ചെറിയ പ്രായത്തിൽ എപ്പോഴും കൂടെ ആള് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണല്ലോ. പക്ഷെ ചില സാഹചര്യങ്ങൾ നമുക്ക് നമ്മൾ ആഗ്രഹിക്കും പോലെ വരണമെന്നില്ലല്ലോ. അപ്പൊ എന്തായാലും അച്ഛൻ ഇന്ന് കാണാൻ പോകുമ്പോ എന്റെ ഒരു പ്രത്യേക അന്വേഷണം പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ ഇന്ന് അച്ഛന്റെ ഒരു സെൽഫി ഒക്കെ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്തോളൂ. ഓക്കെ. അപ്പൊ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ. ആ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും കന്നത്തിൽ മുത്തമിട്ടാൽ ആ സിനിമയിലെ പാട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ബോയുടെ അടുത്തും പ്രത്യേക അന്വേഷണം പറഞ്ഞോളൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം മനോഹരമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, ബൈ.

സമയം 9 കഴിഞ്ഞ് 14 മിനിറ്റും ദാ 5 സെക്കൻഡും ആയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്. അപ്പോൾ സവാരി ടൈമിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8584734107 നമ്മുടെ വാട്സപ്പ് നമ്പറാണ്. അത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നതാണ്. അതായത് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക്, നമ്മുടെ വായനാ ദിനം കഴിഞ്ഞ ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് റെയിൻബോ എഫ് എം കൊച്ചിയിൽ നമ്മളൊരു ചെറുകഥാ മത്സരം, സംഭവം വേറെ ഒന്നുമല്ല, സിമ്പിളായിട്ടുള്ള നമ്മുടെ കുഞ്ഞു മക്കൾസ് അവരുടെ ആ ഒരു കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ചെറിയൊരു മത്സരം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻട്രീസ് അയക്കേണ്ട അവസാന ദിവസമാണ് ഇന്ന്. അപ്പോൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ കുഞ്ഞുമക്കൾ എഴുതിയ കുഞ്ഞു കുഞ്ഞു കഥകൾ, കുറച്ചാണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ലൈൻസ് ഉള്ളെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അവരോടൊരു കുഞ്ഞു കഥ എഴുതാൻ പറയാം. എന്നിട്ട് അതൊരു പേപ്പറിൽ അവരുടെ ആ ഒരു കൈപ്പടയിൽ തന്നെ എഴുതിയതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറായ 8547341075 ആ നമ്പറിലേക്ക് ഒന്ന് അയപ്പിക്കണം. എന്നിട്ട് അത് അയച്ചതിന് ശേഷം നമ്മളതിന് ഏറ്റവും മനോഹരമായി എഴുതിയ ഒരു ലെറ്റർ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കുഞ്ഞുമക്കളുടെ ഈ

ഇപ്പം നമ്മൾ കഥ വേണമെന്നില്ല. ഇപ്പം നമ്മൾ അച്ഛനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറയാം, ഇനി കഥ എഴുതാൻ പറ്റാത്തവരാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് കഥ തന്നെയാണ്, പക്ഷെ എന്നിരുന്നാലും ചിലർക്ക് ഇനി കഥ എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ രസമല്ലേ. ഈ കുഞ്ഞു കുഞ്ഞു മനസ്സിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് കേൾക്കാൻ നമുക്ക് നല്ല രസം ഉണ്ടാവില്ലേ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എൻട്രീസ്, അപ്പോൾ നമ്മുടെ മക്കൾസിന് എൻട്രീസൊക്കെ അയക്കേണ്ട അവസാന ദിവസമാണ് ഇന്ന്. 8547341075 നമ്മുടെ വാട്സപ്പ് നമ്പർ, എല്ലാവർക്കും അറിയാം. ഇനി അറിയില്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ, അല്ലെങ്കിൽ നോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് പോയാലും നമ്മുടെ വാട്സപ്പ് നമ്പർ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്നാണെങ്കിൽ നമുക്ക് നമ്പർ എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ മക്കൾസിൻ്റെ ആ ഒരു കുഞ്ഞു കുഞ്ഞു സൃഷ്ടികളൊക്കെ വേഗം കൂടെ അയച്ചോളൂ. അപ്പോൾ ഇന്ന് അവസാന ദിവസമാണ്, അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിളിക്കേണ്ട നമ്പർ, നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്ന നമ്പർ 0484-242-8101 എന്ന നമ്പറാണ്. അപ്പോൾ നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ. ഈ ഒരു പാട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ കൂടെ ഇപ്പോൾ ഒരാൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ടു റെയിൻബോ FM കൊച്ചി 107.5. ഒരിക്കൽ കൂടി റെയിൻബോ FM കൊച്ചിയുടെ എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ ഫാദേഴ്സിനും ശ്രോതാക്കളായ എല്ലാ ഫാദേഴ്സിനും നേരുന്നു ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ഹാപ്പി ഫാദേഴ്സ് ഡേ.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സമയം 9 മണി കഴിഞ്ഞ 19:42 ആയി. അപ്പൊ ഇന്ന് ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ പറയുന്നുണ്ട്, ഒപ്പം തന്നെ യാത്രാ വിശേഷങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങളും യാത്രയിലാണെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0484242801 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 0484242801 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: എന്റെ പേര് സഹീറ ജസീർ.

0: സഹീറ ജസീർ.
1: സഹീന.
0: ഷഹീന ജസീർ, എവിടെയാണ് സ്ഥലം?
1: ആലുവ കുന്നത്തേരിയിലാണ് വീട്.
0: ആഹാ, ഓക്കെ. ഇന്ന് എങ്ങോട്ടേക്കാണ് യാത്ര?
1: അനിയന്റെ വീട്ടിലോട്ട്.
0: ആണോ?
1: അനിയത്തി ഫൗസിയ മൻസൂർ അറിയാരിക്ക് എപ്പോഴും സ്വതാവാണ് നിങ്ങളുടെ.
0: ആ, നമ്മുടെ പ്രോഗ്രാമിലേക്കൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ അയക്കുന്ന ഒരു ആളുടെ അനിയത്തിയാണോ?
1: എന്റെ അനിയന്റെ ഭാര്യയാണ് ഫൗസിയ.
0: ഓക്കെ, അനിയന്റെ ഭാര്യ.
1: അനിയന്റെ ഭാര്യ അനിയൻ മൻസൂർ. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
0: ആഹാ, ഇന്ന് എന്താണ് സ്പെഷ്യൽ ഡേ ആയിട്ട്?
1: വെറുതെ
0: പോണതാണ്.
1: ഉമ്മച്ചി വാർച്ചയൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ ചെല്ലാൻ പറഞ്ഞ അങ്ങനെ വന്നോണ്ടിരിക്കുന്നു.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് വലിയ ട്രാഫിക്കിന്റെ പ്രശ്നമൊന്നും ഇല്ല തോന്നുന്നു അല്ലേ?
1: ഇല്ല ഇല്ല, വലിയ കുഴപ്പമില്ല.
0: ആഹാ, ഓക്കെ. അപ്പൊ ഏത് പാട്ടാണ് ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: എന്നാ ഫാദേഴ്സ് ഡേ അല്ലേ, അപ്പൊ എന്റെ കേട്ട് നല്ലൊരു പാട്ട്. പിന്നെ രണ്ട് വാർച്ചമാരും, എന്റെ വാർച്ചയും ഹസ്ബൻഡിന്റെ വാർച്ചയും, അവർക്ക് എല്ലാവർക്കും ഒരു ഫാദേഴ്സ് ഡേ ആയിട്ട് ഒരു ആശംസകളൊക്കെ അറിയിക്കണം.
0: ഓക്കെ, അപ്പൊ പെട്ടെന്ന് വാപ്പിച്ചിനെ ഓർക്കുമ്പോ മനസ്സിലേക്ക് വരുന്ന എന്തെങ്കിലും ഓർമ്മ, കുഞ്ഞുനാളിലോ എന്തെങ്കിലും പെട്ടെന്ന് പറയാനായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ?
1: പണ്ട് എന്റെ വാർച്ചയ്ക്ക് ഐസിന്റെ ഒക്കെ കച്ചവടമായിരുന്നു.
0: ഐസിന്റെ കച്ചവടം? നമ്മൾ ഈ റോട്ടിലേക്ക്
1: സൈക്കിളാക്കി പണ്ട് കൊണ്ടുവക്കില്ലേ, അതൊക്കെയായിരുന്നു. അപ്പൊ അതൊക്കെ വിൽക്കാണ്ട് തീർത്ത് തീരാണ്ടാവുമ്പോ എന്റെ അടുത്തൊക്കെ കൊണ്ടുവന്ന് തരുമായിരുന്നു.
0: അപ്പൊ
1: ഞാൻ വെറുതെ മണി അടിച്ചൊക്കെ ഇങ്ങനെയൊക്കെ വിൽക്കും, എന്നിട്ട് ആ ക്യാഷ് എനിക്ക് വാങ്ങിച്ചു തരുമായിരുന്നു ചെറുതല്ലേ. അതൊക്കെ ഓർമ്മയായിട്ട് വരാറുണ്ട്.
0: എത്ര വയസ്സിലാണ് കുഞ്ഞിനെന്ന് വെച്ചാൽ? എത്ര വയസ്സിലാണ്?
1: എനിക്ക് അങ്ങനെ മൂന്നിലോ നാലിലൊക്കെ പഠിക്കുന്ന ആ സമയത്ത്, എട്ട് വയസ്സിന് ആ സമയത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ വീട്ടിന് മുറ്റത്ത് ആഴ്ചകൊണ്ടെന്ന് വെക്കും. അപ്പൊ മണിയടിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ ആ സമയത്തൊക്കെ. ആ വെള്ളൊക്കെ ഇട്ട് അടിച്ച് എടുത്തേക്കുമ്പോ പെട്ടി താഴ്ത്തിറക്കി വെക്കും. അങ്ങനെ ആരെയൊക്കെ വന്ന് ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ എടുത്തു കൊടുക്കും. ഭയങ്കര കച്ചവടക്കാരായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുള്ളു.
0: ഓക്കെ, അപ്പൊ ആ കിട്ടുന്ന പൈസ എന്തായാലും ഷഹീനക്ക് തരുമായിരുന്നു അല്ലേ?
1: ആ, അതെനിക്ക് തരും. എന്റെ അടുത്ത് വിറ്റിടത്തോളം പറഞ്ഞിട്ട് വാങ്ങിച്ചു മാറിത്തരും. പെട്ടിയൊക്കെ താഴ്ത്തിറക്കി വെച്ച് അങ്ങനെയൊക്കെ കൂട്ടി വെക്കും. അതൊക്കെ ഭയങ്കര അതൊരു ഓർമ്മയാണ്.
0: ഓക്കെ, അതാണ്.
1: ഹസ്ബൻഡിന്റെ വാർച്ചയും നല്ല കെയറിംഗ് ആണ്, നല്ല സ്നേഹമുള്ള ആളാണ്. അവിടെ മൂന്ന് മക്കളായിരുന്നു, ഞാനാണ് ആദ്യമായിട്ട് ചെന്നത്. അപ്പൊ ഒരു മോളെ പോലെ നല്ലൊരു സ്നേഹത്തിലവരായിട്ട് നല്ല ഇതായിരുന്നു. എനിക്ക് വേണ്ടിട്ട് എല്ലാം വാങ്ങിച്ചൊക്കെ കൊണ്ടു തരുന്നു. അങ്ങനെ നല്ലൊരു ഇതാണ്. രണ്ട് ഫാദർമാർക്കും, പിന്നെ ഇപ്പൊ പറയണ എന്റെ മക്കളുടെ ഫാദറിനോ അനിയന്റെ അനിയനിക്കും എല്ലാവർക്കും വേണ്ടിട്ട്. അവരെല്ലാ
0: ഫാദർമാരാണല്ലോ
1: എല്ലാവർക്കും.
0: ഓക്കെ, അപ്പൊ എല്ലാ ഫാദർമാർക്കും ഇരിക്കണം. ഒരു ഫാദർ മാത്രമല്ല, എല്ലാവർക്കും അല്ലേ?
1: അതെ, എല്ലാവർക്കും. എല്ലാവർക്കും എല്ലാവരും ഉണ്ടല്ലോ, അപ്പൊ അതെല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നതാണ്.
0: ഓക്കെ,
1: പാട്ട് വെച്ചു.
0: അപ്പൊ ഷഹീന പറഞ്ഞ പോലെ തന്നെ കല്യാണം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോ അവിടെയും ഒരു ഫാദറിനെ കിട്ടി അല്ലെ? അവിടെയും ഒരു വാപ്പച്ചിനെ കിട്ടി.
1: അതെ അതെ.
0: അപ്പൊ അവിടെ അമ്മക്കളും ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്നേഹമായിരിക്കും. ആദ്യമായിട്ട് ചെന്നത് ഷഹീനയാണ്.
1: ആഹാ,
0: അടിപൊളി. അപ്പൊ ഇന്ന് എന്തായാലും അവരുടെ അടുത്തൊക്കെ പ്രത്യേക ഒരു അന്വേഷണം പറഞ്ഞോളും. നല്ലൊരു പാട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും അച്ഛന്റെ മകൾ എന്ന് പറഞ്ഞ ഒരു നിധിയല്ലേ, അപ്പോ എൻ നോമൽ നിധിയല്ലേ എന്നുള്ള ഒരു പാട്ട് വരുന്നുണ്ട് സ്പെഷ്യൽ ആയിട്ട് ഈ പറഞ്ഞ എല്ലാവർക്കും
1: വേണ്ടിട്ട്.
0: ഓക്കെ, അപ്പൊ ഫൗസിയക്കും കൂടി വേണ്ടിട്ട്.
1: എന്റെ ബർത്ത്ഡേക്ക് അവള് വീട്ടിലോട്ട് വന്നോണ്ടിരുന്നപ്പോ വിളിച്ച് സംസാരിച്ച് കേക്കും കൊണ്ട് തന്നെ എന്നൊക്കെ പറഞ്ഞോണ്ട് സംസാരിച്ച് ഓർക്കണ്ടാവും. ഓർമ്മയുണ്ടോന്ന് അറിയില്ല.
0: ഓക്കെ, എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടിട്ട് ഞാൻ പാട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ബൈ. ശരിക്കും മക്കൾ എന്ന് പറഞ്ഞ ഒരു നിധി തന്നെയല്ലേ.

0: കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം വിത്ത് മീ ആർ ജെ
1: ജലീൽ.
0: യെസ്, അപ്പൊ എന്നാലും സവാരി ടൈമിൽ പ്രിയപ്പെട്ട യാത്രകളായിരിക്കും നിങ്ങൾക്കും വിളിക്കാം. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്, നിങ്ങളെ പ്രിയപ്പെട്ട അച്ഛന്റെ ഒപ്പമുള്ള ആ കുറെ നല്ല ഓർമ്മകൾ ഒക്കെ ഷെയർ ചെയ്യാം. ഒപ്പം നല്ലൊരു പാട്ട് ഇപ്പൊ അച്ഛന് വേണ്ടി എടുക്കുകയാണെങ്കിൽ അതും ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് മറ്റാർക്കെങ്കിലും വേണമെങ്കിൽ അതും ചെയ്യാം. എന്താണെങ്കിലും വിളിക്കാം. 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പൊ ഇഷ്ടമുള്ള പാട്ടും ചോദിക്കാം. അപ്പൊ യാത്രാ വിശേഷങ്ങളും പാട്ടും അച്ഛന്റെ ഓർമ്മകളും മൊത്തത്തിലൊരു കളർഫുള്ളാണ് ഇന്നത്തെ ഈ ഒരു ഫാദേഴ്സ് ഡേ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരാളുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്?
2: നമസ്കാരം, ഞാൻ സൗത്ത് വാഴക്കുളത്തുനിന്ന് പ്രീത, റിട്ടയർഡ് ടീച്ചറാണ്.
0: ആഹാ, അടിപൊളി. സൗത്ത് വാഴക്കുളം നമ്മുടെ തൊട്ടടുത്താണ്, ഒരു 2-3 കിലോമീറ്ററിന് അപ്പുറം ഞാൻ താമസിക്കുന്നത്.
2: അതെ, ഞാൻ എപ്പോഴും ജലീലിന്റെ സൗണ്ട് കേൾക്കുമ്പോ വിചാരിക്കൊന്ന് വിളിക്കണം. ഒന്നൊരു യാത്രക്കുള്ള തിരക്കിലാണെങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ.
0: ഇന്ന് എന്തായാലും കിട്ടിയില്ല, അതെന്തായാലും സന്തോഷമായി. ഓക്കെ, സൗത്ത് വാഴക്കുളത്ത് എവിടെയായിട്ടാണ് വീട്?
2: സൗത്ത് വാഴക്കുളം സ്കൂൾ അറിയില്ലേ?
0: ആ സ്കൂളിന്റെ,
2: ഞാൻ ആ സ്കൂളിലാ വർക്ക് ചെയ്തത്. 22 വർഷമായിട്ട് ആ സ്കൂളിലായിരുന്നു.
0: 22 വർഷമായിട്ട് ഏത് ക്ലാസ്സിലേക്കാണ് പഠിപ്പിച്ചേ?
2: ഹയർ സെക്കൻഡറി.
0: ആഹാ, അടിപൊളി, നല്ല അടിപൊളി പിള്ളേരെയൊക്കെ ഉള്ള കൈകാര്യം ചെയ്ത. അതായത് ടീനേജേഴ്സ് ആണ് മൊത്തം.
2: അതെ അതെ, ആ സ്കൂള് തുടങ്ങിയ, ഹയർ സെക്കൻഡറി തുടങ്ങിയപ്പോ മുതല് അവിടെ ഉണ്ടായതാണ്. കഴിഞ്ഞ വർഷമാണ് റിട്ടയർ ആയത്.
0: ആണോ? ഈ തുടങ്ങിയ ഏത് വിഷയമാണ് എടുത്തിട്ടുണ്ടായിരുന്നേ?
2: ഞാൻ ഹിസ്റ്ററി, ഹ്യൂമാനിറ്റീസ് ആ.
0: ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഫസ്റ്റ് ബാച്ചില് എന്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്താണ് ജിഫ്രി എന്ന് പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അറിയോ,
2: കൊമേഴ്സിലല്ലേ?
0: ആ ഏതിലാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ആള്
2: കൊമേഴ്സിലാന്ന് തോന്നുന്നു, പേര് കേട്ടതുപോലെ.
0: ഒരു വെറൈറ്റി പേരായതുകൊണ്ട് അവനെ എല്ലാവരും ശ്രദ്ധിക്കും. അപ്പൊ അതേ ബാച്ചില് ഞാന് ഈ പ്ലസ് ടു ആരംഭിച്ചതിന്റെ സെക്കൻഡ് ബാച്ചില് ഞാന് കുഞ്ചാട്ടുകര അവിടെ എടത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ പഠിച്ചത്.
2: അവിടെയാണോ പഠിച്ചത്?
0: ആ, അപ്പൊ എനിക്ക് ആ സമയത്തുള്ള ടീച്ചറാന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ ചോദിച്ചത്.
2: എക്സാം ഡ്യൂട്ടി ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്.
0: ആഹാ, അപ്പൊ എന്നെയൊക്കെ ചിലപ്പോ പരീക്ഷക്കൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ടീച്ചർ ഇപ്പൊ എവിടെയാണ്?

0: താമസിക്കുന്നപ്പോ വാഴക്കുളത്ത്?
1: സൗത്ത് വാഴക്കുളം തന്നെ, സ്കൂളിന് അടുത്തായിട്ടാ വീട്.
0: ആഹാ,
1: അവിടെ മുളന്തിക്കൽ അമ്പലമൊക്കെ അറിയില്ലേ,
0: ആ അമ്പലത്തിനടുത്താണോ?
1: റേഷൻ കട കവല എന്നൊക്കെ പറയുന്ന അറിയില്ലേ?
0: മനസ്സിലായി മനസ്സിലായി. ഞാൻ വീട്ടിലേക്ക് പോകുന്ന ആ വഴിയിലടാ. ഇപ്പൊ ഞാന് ചണങ്ങമ്പേലി എന്ന് പറയുകയാണെങ്കിൽ ഈ ഷോർട്ട് കട്ട് വഴി നേരെ നടക്കാവ് ചെന്ന് ചാടുമല്ലോ, അതുവഴിയാ ഞാൻ എപ്പോഴും പോവാറ്. എന്തായാലും സന്തോഷം. അപ്പോ ടീച്ചറെ വേറെ എന്താ ഇന്ന് എങ്ങോട്ടേക്കാണ് യാത്ര?
1: എന്റെ വീട് വയനാടാണ് മോനെ.
0: ആ വയനാട്ടിൽ നിന്ന് ഇപ്പൊ ഇവിടെ സൗത്ത് വാഴക്കുളത്ത് സെറ്റിലായി.
1: അതെ അതെ. അപ്പൊ അമ്മയെ കാണാൻ വേണ്ടി 11:30 ട്രെയിനിന് പോണം.
0: പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ?
1: അപ്പോ
0: ഓക്കെ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. അപ്പൊ ഇന്നത്തെ ദിവസം അറിയോ, ഇന്ന് ഫാദേഴ്സ് ഡേ കൂടിയാണ്.
1: ഫാദർ ഇല്ല,
0: പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പൊ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോ ടീച്ചർക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുമോ?
1: എന്റെ അച്ഛന് ഈ പാചകമായിരുന്നു, ഈ ദഹനമൊക്കെ ഇല്ലേ കല്യാണങ്ങൾക്കൊക്കെ. അപ്പൊ അച്ഛൻ അത് കഴിഞ്ഞു വരുമ്പോ ഈ എന്തെങ്കിലും കൊണ്ടുവരും, പായസമൊക്കെ കൊണ്ടുവരും. ആ പായസത്തിന്റെ ടേസ്റ്റ് ഒന്നും ഇപ്പൊ ഉള്ള നമ്മൾ ഉണ്ടാക്കുന്ന പായസത്തിന് കിട്ടണില്ലാന്ന് എനിക്ക് തോന്നുന്നു.
0: ഓക്കെ, അതാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്.
1: ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ ഓർക്കായിരുന്നു, അച്ഛൻ ആ പായസം കൊണ്ടുവന്ന ഡെപ്പികളൊക്കെ അമ്മ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വീട്ടില്. അപ്പൊ അമ്മയ്ക്കാണല്ലോ, പിന്നെ വന്നവർക്കൊന്നും അതിന്റെ ഇമ്പോർട്ടൻസ് അറിയില്ലല്ലോ. നമുക്ക് നമ്മള് ചെറുപ്പത്തിൽ ഉണ്ടാവുമ്പോഴല്ല കണ്ട കാര്യങ്ങളൊക്കെ നല്ല മെമ്മറിയിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാനൊരു ചിന്ന് കണ്ടപ്പോ ആ ഓർമ്മ വന്നു എനിക്ക്,
0: പെട്ടെന്ന് അച്ഛനെ ഓർത്തു.
1: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ അച്ഛനിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പരിപാടിക്ക് പോയിട്ട് വരുമ്പോ നമ്മളിങ്ങനെ കാത്തിരിക്കൂലേ എന്തെങ്കിലും അച്ഛൻ കൊണ്ടുവരുമെന്നുള്ളത്
1: കൊണ്ടുവരുന്നറിയാൻ വേണ്ടിയേ.
0: ഏറ്റവും കൂടുതൽ പായസം ആയതുകൊണ്ടായിരിക്കും അച്ഛൻ എപ്പോഴും പായസത്തിന് ഒരു കൂടുതൽ പ്രിഫറൻസ്
1: കൊടുത്തിട്ടുണ്ടാവും.
0: അപ്പൊ ടീച്ചറെ നിങ്ങള് എത്ര പേരായിരുന്നു?
1: ഞങ്ങള് രണ്ടു മക്കളാണേ. എന്റെ അനിയനുണ്ട്, കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ എനിക്കൊരു മോനും മോളുമാണുള്ളത്.
0: ഓക്കെ.
1: മോള് വെള്ളായണിയില് അഗ്രികൾച്ചറിന് പഠിക്കണം. മോൻ ബിടെക് കഴിഞ്ഞു, അവൻ കുവൈറ്റിലായിരുന്നു, ഇപ്പൊ ഇവിടെ നാട്ടിലുണ്ട്.
0: അച്ഛന്റെ
1: സൗദിയിലായിരുന്നു, പുള്ളി ഇപ്പൊ പോയിട്ട് ഒരു വർഷമായി.
0: ഓക്കെ, അപ്പൊ മൊത്തത്തില് എല്ലാവരും സെറ്റിൽഡ് ആയി.
1: അതെ അതെ,
0: ഇപ്പൊ വിശ്രമ ജീവിതത്തിലാണ്.
1: വിശ്രമ ജീവിതത്തിലാണ്, ബോറടിയാണ് മോനെ. 10-33 കൊല്ലം പഠിപ്പിച്ചിട്ടേ ഇപ്പൊ ഒന്നും ചെയ്യാനില്ലാത്ത പോലെ, വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ്.
0: ഓക്കെ, അപ്പോ ഞങ്ങള് റേഡിയോ ആയിട്ട് കൂടെ ഉണ്ടല്ലോ. ഞങ്ങള്
1: റേഡിയോ, ഞാൻ രാവിലെ എഴുന്നേക്കുമ്പോ 6 മണിക്ക് റേഡിയോ വെച്ചാ ഒരു 3 മണി വരെ റേഡിയോ തന്നെയാണ്
0: കൂട്ടിനുള്ളത് അല്ലേ?
1: അതെ അതെ അതെ.
0: അപ്പൊ വീട്ടില് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിലേ,
1: സ്വാഗതം കൊച്ചിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സ്വാഗതം കൊച്ചിയിലേക്ക് ഞാൻ പലപ്പോഴും ലെറ്റർ അയച്ചിട്ട് ഇതുവരെ എന്റെ വിളിച്ചിട്ടില്ല.
0: ഇതുവരെ വന്നിട്ടില്ലേ?
1: ഇല്ല.
0: എത്ര നാളായി, എത്ര നാളായി കത്ത് എഴുതിയിട്ട്?
1: ഇപ്പൊ ഒരു 3 മാസം മുമ്പ് അയച്ചതാ.
0: അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്ത്, 3 മാസമല്ലേ ആയുള്ളു, ഒരുപാട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇതായതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും വൈകാതെ വരും.
1: ജലീലിന്റെ സൗണ്ട് ഭയങ്കര നമ്മളെ പിടിച്ചിരുത്തുന്ന സൗണ്ടാട്ടോ, പറയാതെ വയ്യ
0: മോനെ. ഒത്തിരി സന്തോഷം ടീച്ചറെ. എന്തായാലും ഈ വാക്കുകളാണ് ഞങ്ങൾക്ക് ഇരുന്ന ഏറ്റവും വലിയ ഊർജം എന്ന് പറയുന്നത്.
1: അതെ, അംബിക കൃഷ്ണയായിട്ടൊക്കെ നല്ല പരിചയം കേട്ടോ നിങ്ങളുടെ ആർജെ.
0: ഓക്കെ ഓക്കെ, എന്തായാലും ഞാൻ അന്വേഷണം പറഞ്ഞേക്കാം. അപ്പൊ എന്തെങ്കിലും നമുക്ക് ഒരു ദിവസം നേരിട്ട് കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
1: അതെ അതെ, എപ്പോ വേണമെങ്കിലും ഈ വഴി മോൻ പോകുന്ന വഴി തന്നെ വീട്.
0: ഓക്കെ, എന്തായാലും ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി ഒരു സർപ്രൈസ് ആയിട്ട് വരും.
1: ഓക്കെ ഓക്കെ.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: 80s ഏതെങ്കിലും യേശുദാസ് പാടിയ പാട്ട്.
0: ഓക്കെ, യേശുദാസ് പാടിയ പാട്ടില്ലേ, പെട്ടെന്ന് പറഞ്ഞു. എന്നാലും ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞോളൂ, ഞാനത് അതന്നെ പ്ലേ ചെയ്യാം, കുഴപ്പമില്ല. നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ.
1: ഓക്കെ,
0: വയനാട്ടിൽ എവിടെയാണ് വീട്?
1: മാനന്തവാടി.
0: മാനന്തവാടി, ഓക്കെ. വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പറിച്ചു നിന്നപ്പോ എന്ത് തോന്നി പെട്ടെന്ന്?
1: ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പൊ ഇനി അവിടെ പോയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ശരിയാവില്ല.
0: ഇപ്പൊ നമുക്ക് ഇതാണ് ഇഷ്ടം അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഈ മാനന്തവാടിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ കാറിലൊക്കെ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പാട്ടും കൂടെ കിട്ടി നല്ല അടിപൊളി വൈബായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു പാട്ടാണ്. അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾക്കുമ്പോ ആ ഒരു യാത്രയിലാണെന്ന് മനസ്സിൽ വിചാരിച്ചോളൂ. അപ്പൊ അമ്മയടുത്ത് പ്രത്യേക അന്വേഷണം പറയണേ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ഹാപ്പി ജേണി വിഷയം പാട്ട് വരുന്നുണ്ടേ. ഓക്കെ, ബൈ.

വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്ന സവാരി ടൈം വിത്ത് മീ ജലീൽ. എസ് എം എസ് സൗത്ത് വാഴക്കുളത്ത് നിന്നും പ്രീത ടീച്ചറാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം, യാത്രാവിശേഷങ്ങളും ഒപ്പം ഇന്ന് ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാം. നല്ലൊരു പാട്ട് അച്ഛന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും പറയാം. പല സമയത്തും നമ്മൾ ഈ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമുക്ക് കൂടെയുള്ള സമയത്ത് നമ്മൾ എത്രത്തോളം അവരുടെ ഒരു വാല്യൂ എന്താണെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാവരുടെയും കാര്യമില്ല ടൈം പറയാം, കുറച്ച് പേർ, കാരണം ചില അച്ഛന്മാരുടെ ഉള്ളിൽ ഭയങ്കര സ്നേഹം മക്കളോടാണ്, പക്ഷെ അത് അവർ എക്സ്പ്രസ് ചെയ്യാറില്ല എന്നതായിരിക്കും ഒരു കാര്യം. പക്ഷെ അവർ നമ്മുടെ അടുത്ത് ഇല്ലാത്തൊരു മൊമെന്റ്, ആ ഒരു നിമിഷം വരുമ്പോഴായിരിക്കും നമ്മൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു അവരെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ നമ്മുടെ കൂടെ അച്ഛനില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ഓരോരുത്തരും ഓർമ്മകളൊക്കെ പറഞ്ഞ സമയത്ത് പലരുടെയും

0: മനസ്സ് ആ പഴയ കാലത്തിലേക്ക് ഒന്ന് പോയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി റെയിൻബോ എഫ് എം കൊച്ചിയുടെ ശ്രോതാക്കളായ എല്ലാ ഫാദേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ഹാപ്പി ഫാദേഴ്സ് ഡേ. യെസ് അപ്പൊ എന്നാൽ നമുക്ക് ഇപ്പോ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: സന്ധ്യ.
0: സന്ധ്യ, എവിടെ നിന്ന് വിളിക്കുന്നു?
1: ത്രിപ്പോണ്ടര.
0: ഇന്ന് എങ്ങോട്ടേക്കാണ് ഒരു സ്പെഷ്യൽ യാത്ര?
1: സ്പെഷ്യൽ യാത്രയൊന്നുമില്ല, ഒന്നമ്പലം വരെ പോണം.
0: ആഹാ, അപ്പൊ അതിനിടയിൽ വിളിച്ചാണ്. ഏത് അമ്പലത്തിലാണ് പോകുന്നേ?
1: ഞാൻ ത്രിപ്പോണ്ടറിലെ പുതിയ ആമയുടെ ക്ഷേത്രമുണ്ട്, അവിടെ അങ്ങോട്ടേക്ക് പോവാൻ.
0: ഓക്കെ, അപ്പൊ എന്താണ് ജോലി, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, യമഹയിലാണ്, യമഹ ടൂലറിന്റെ.
0: ഓക്കെ, എവിടെ, ഏത് ഷോറൂമിലാണ്?
1: ത്രിപ്പോണ്ടറിൽ തന്നെ.
0: ആ, ഉള്ള ഷോറൂമിലാണല്ലേ. ഓക്കെ, ജോലിക്ക് എങ്ങനെ പോണോ?
1: നന്നായി
0: പോകുന്നു. ആണോ? ഇപ്പൊ പുതിയതായിട്ട് യമഹ ഇവിടെ സ്കൂട്ടർ ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നല്ലോ.
1: ഓക്കെ,
0: സർവീസിലാണോ? ഓ, അപ്പൊ ഏറ്റവും കൂടുതൽ എന്താ പറയാ, ചീത്തയൊക്കെ ഉള്ള ആൾക്കാരാണല്ലേ. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് ഈ സർവീസ് സെന്ററിൽ. ഇപ്പൊ എനിക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഒക്കെ ഉണ്ട്, അപ്പൊ ഞാനിങ്ങനെ ചില സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവര് കറക്റ്റ് സമയത്ത് തരത്തില്ല. അപ്പൊ ഈ എടുക്കുന്ന ആളോടായിരിക്കും നമ്മൾ ഈ ദേഷ്യം മുഴുവൻ തീർക്കുന്നത്. പക്ഷെ ഇങ്ങനെ കേട്ട് കേട്ട് പരിചയമുണ്ട്, വലിയ കുഴപ്പമില്ല. നമ്മുടെ ജോലി ഇതാന്ന് നമുക്കറിയാം. അപ്പൊ പിന്നെ കുഴപ്പമില്ല. പക്ഷെ ചിലവര് നമ്മളോട് നല്ല രീതിയിൽ സംസാരിക്കും, പക്ഷെ ചിലപ്പോ ഈ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അവര്,
1: നമുക്ക് കസ്റ്റമർക്ക് എപ്പോഴും ടൂലേഴ്സ് എന്തായാലും അത്യാവശ്യമാണല്ലോ. അപ്പൊ പിന്നെ അവർക്ക് അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ എന്തായാലും ഉണ്ടാവും. സ്പെയർ പാർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഡിലേ വരുവേ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുമ്പോ അവരുടെ വണ്ടിക്ക് നമുക്ക് കൊടുക്കാൻ താമസം വരും. അപ്പൊ അങ്ങനെ കുറച്ച് ഡിലേ വരുമ്പോ അവരുടെ ആ ഒരു ഇത് നമുക്ക് കാണാലോ. എന്തായാലും കേൾക്കണം, അത് ശീലമായി ഇപ്പൊ, കുഴപ്പമില്ല.
0: എന്നാലും നമ്മള് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവരോട് സംസാരിച്ച് ഒന്ന് അവരെ മയപ്പെടുത്തി എടുക്കും. ഡയറക്റ്റ് എവിടെയാണ്?
1: അല്ല, ഞാൻ ഇവിഎമ്മിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിഎം വോക്സ് വാഗണിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ടൂ വീലറിന്റെയും ഫോർ വീലറിന്റെ ഒക്കെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 8-9 വർഷമായി ഈ ഒരു ഫീൽഡ്.
0: ഫീൽഡ് അല്ലേ?
1: അതെ.
0: എങ്ങനെയാണ് ഡ്യൂട്ടി ടൈം ഒക്കെ? രാവിലെ 9 to 6
1: ആണ്. 9 to 6 ആണ്, നമ്മൾ ഇറങ്ങുമ്പോ 7 മണിക്ക് ആവും, 6:30 ആവും.
0: ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസം ഒരു അവധി ദിവസമായപ്പോ അമ്പലത്തിലൊക്കെ പോയി അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. പെട്ടെന്ന് സന്ധ്യക്ക് അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോ എന്തെങ്കിലും ഓർമ്മകൾ എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ?
1: എന്റെ 7 വയസ്സിലാണ് അച്ഛൻ മരിക്കുന്നത്. എന്റെക്ക് 7 വയസ്സും ചേച്ചിക്ക് 10 വയസ്സുള്ളപ്പോഴാണ്. അപ്പോ അതിനു മുമ്പ് എന്ന് വെച്ചാൽ അച്ഛൻ ഗൾഫിലായിരുന്നു, പെട്ടെന്ന് വന്ന് മരിച്ചതാണ് ആള്. അപ്പോ നമുക്ക് കൂടെ എപ്പോഴും അമ്മ ഉണ്ടായിരുന്നുള്ളത്. പക്ഷെ അച്ഛന് പോയി കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര ഒരു ഫീലിങ്സ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അച്ഛനെയൊക്കെ വിളിക്കുമ്പോ നമുക്ക് ഭയങ്കര ഫീലിംഗ്. നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല, ഹസ്ബൻഡ് അച്ഛനും ഉണ്ട് എങ്കിലും നമുക്ക് എന്താ പറയാ, അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്, പറയാൻ പറ്റില്ല, ഭയങ്കര വിഷമം വരും.
0: അപ്പോ അച്ഛനില്ലെങ്കിലും അമ്മയാണ് ആ ഒരു അച്ഛനോട് സ്നേഹം.
1: പിന്നെ ഒന്നും പറയണ്ട, അച്ഛനും അമ്മയൊക്കെ അമ്മ തന്നെയാണ് ഫുള്ള്. അതിപ്പോ ഒരു, ഞാൻ 30 വർഷമായി ഇപ്പോ അച്ഛൻ മരിച്ചത്. ആ 30 വർഷം എന്നെയും ചേച്ചീനെയൊക്കെ അമ്മ തന്നെയാണ് നോക്കുന്നത്. ഞങ്ങൾക്കും എന്താ പറയാ, ഫീലും ഭയങ്കര, പറയാൻ പറ്റില്ല, അച്ഛന്റെ അമ്മയുടെയൊക്കെ സ്നേഹം അമ്മ തന്നെയാണ് തന്നേക്കണേ.
0: പെട്ടെന്ന് നമുക്ക് കുഞ്ഞില് തന്നെ നഷ്ടപ്പെടുമ്പോ എന്താ പറയാ, മറ്റുള്ളവർ
1: അന്ന് മരിച്ചപ്പോ നമുക്ക് ഫീൽ ഉണ്ടായിരുന്നില്ല, എന്താണ്, അറിവില്ല ആ പ്രായത്തില്. അത് കഴിഞ്ഞ് പിന്നെ പിന്നെ സ്കൂളിൽ പോകുമ്പോ, കോളേജിൽ പോകുമ്പോ, അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോ, നമ്മുടെ കല്യാണം, അതിനെ കല്യാണത്തിന് കൈപിടിച്ചു തരാൻ, അങ്ങനെയൊക്കെ ആ ഒരു പ്രത്യേക ഒരു ഇതാണ്.
0: ആ ഒരു
1: സമയത്തൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ.
0: ആ ഒരു വിടവ് നികത്താൻ വേറെ ആരും ഇല്ല, അച്ഛൻ തന്നെ മാത്രമേ ഉള്ളൂ.
1: സത്യമായിട്ടും ഇപ്പോഴാണ് അതിന്റെയൊക്കെ ഒരു ഉദാഹരണം. പിന്നെ എന്റെ കുട്ടികളുടെ അച്ഛനുണ്ടല്ലോ, കുട്ടികളുടെ അച്ഛൻ ബെസ്റ്റ് അച്ഛനാണ്,
0: നല്ല സ്നേഹമാണ്
1: അവർക്ക്. പിന്നെ തീർച്ചയായിട്ടും അവർക്ക് ആ സ്നേഹം കൊടുക്കുന്നത് എനിക്ക് കിട്ടിയില്ലല്ലോ. അവര് വളരെ ഭാഗ്യം ചെയ്ത പിള്ളേരാ.
0: എന്തായാലും അതിലൂടെ കാണാനെങ്കിലും കഴിയുന്നു.
1: എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, നല്ലൊരു അച്ഛനുമാണ്, നല്ലൊരു ഭർത്താവുമാണ്, നല്ല കുട്ടികളുടെ അച്ഛൻ എല്ലാമാണ്.
0: നമുക്ക് അപ്പൊ ആ കുട്ടികളുടെ അച്ഛനും കൂടി വേണ്ടി ആ ഡെഡിക്കേഷൻ കൊടുക്കാം. എന്താണ് പേര് ഹസ്ബൻഡിന്റെ?
1: ആളുടെ പേര് രതീഷ് എന്നാണ്.
0: രതീഷ്
1: HDFC വർക്ക് ചെയ്യുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും പിന്നെ നമ്മുടെ അമ്മയ്ക്കും കൂടി വേണ്ടിയിട്ട്.
1: അമ്മയ്ക്ക്, അമ്മയുടെ പേര് ബേബി എന്നാണ്. എനിക്ക് ചേച്ചിയുണ്ട്, ചേച്ചിയുടെ പേര് സൗമ്യ, ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ പേര് അനൂപ്.
0: ഓക്കെ,
1: കുട്ടികളുണ്ട് 2 പേര്. അപ്പൊ ചേച്ചിയുടെ ഹസ്ബൻഡും, അതായത് കുട്ടികളുടെ അച്ഛനും ചേച്ചിയുടെ ഹസ്ബൻഡും, അതായത് അനൂപേട്ടനും, എല്ലാവർക്കും വേണ്ടിട്ട്.
0: ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
1: എനിക്ക് എല്ലാം അച്ഛൻ അമ്മയ്ക്ക് പണ്ടൊരു കാസറ്റിൽ ഗൾഫിലായിരുന്നപ്പോ ഒരു കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, 1000 കണ്ണുമായി

0: കാത്തിരുന്നു നിന്നെ ഞാൻ പണ്ട്.
1: ആ പാട്ട് അല്ലേ?
0: ആ പാട്ട് തന്നെ വേണം, ആ പാട്ട് തന്നെയാണ് കേൾക്കാൻ ഇഷ്ടം.
1: ഉറപ്പായും ഞാൻ ആ പാട്ട് തന്നെ പ്ലേ ചെയ്യും. എനിക്ക് തോന്നുന്നു ഈ സന്ധ്യക്ക് ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് എവിടെയാണെങ്കിലും അച്ഛനും ഓർക്കും.
0: തീർച്ചയായിട്ടും, അത് മാത്രമേ എനിക്ക് ഓർമ്മ വരുള്ളൂ. അത് ആ പാട്ടിൽ തന്നെ അച്ഛൻ എന്തോ എനിക്കറിയില്ല, ഭയങ്കര വൈബാണ് ആ പാട്ടിന്. അച്ഛനെ എന്റെ അമ്മയ്ക്കും അതെ, ചേച്ചിക്കും അതെ, എനിക്കും അതെ. ആ ഒരു പാട്ട് ഇപ്പൊ ഏഴോ ഉണ്ട്. ഒരു 30 വർഷത്തിന് ശേഷം എന്റെ അച്ഛന്റെ ഫോട്ടോ, ചേച്ചിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് ഞങ്ങള് ഭാഗ്യമില്ല അങ്ങനെ ഒരു ഫോട്ടോ കിട്ടാനായിട്ട്. ഞാൻ ഏ വെച്ച് ക്രിയേറ്റ് ചെയ്ത് പിന്നെ അതാണ് സ്റ്റാറ്റസ് ഇട്ടാ ഇടാൻ പോകുന്നതും അച്ഛന്റെ ഫാദേഴ്സ് ഡേക്ക് വേണ്ടിട്ട്. ഞാൻ കുഞ്ഞിലെ മരിച്ചുള്ള 7 വയസ്സിൽ മരിച്ചപ്പോ ഇപ്പൊ 30 വർഷമായി. അപ്പൊ ആ ഒരു ഗ്യാപ്പ് അച്ഛന്റെ ഏഴോ ഉണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റി.
1: അതെ, ആ ഫോട്ടോ അങ്ങനെയെങ്കിലും ക്രിയേറ്റ് ചെയ്ത്.
0: അതെ, ക്രിയേറ്റ് ചെയ്യാൻ പറ്റി.
1: ഓക്കെ, എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സമയത്ത് എന്തായാലും ആ ഒരു ഓർമ്മയുമായി വരുന്ന ആ പാട്ടിന് ഇതാ വരുന്നുണ്ട്.
0: താങ്ക് യു.
1: ഓക്കെ ഓക്കെ.

0: റെയിൻബോ എഫ് എം കൊച്ചിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളായ ഫാദേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ നേരുന്നു ഹാപ്പി ഫാദേഴ്സ് ഡേ.
1: ഉറക്കമുണർത്തുമെന്നിഷ്ടം.
0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സമയം 9 മണി കഴിഞ്ഞ 51 മിനിറ്റും 27 സെക്കൻഡും ആയിരിക്കുകയാണ്. ഗിസപ്പിന്റെ ഇന്നത്തെ ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ സവാരി ടൈമിൽ നമ്മളിങ്ങനെ യാത്ര തുടരുമ്പോൾ കുറേ നല്ല ഓർമ്മകളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കൂടെ ഒരാളില്ലാത്ത സമയത്തായിരിക്കും നമ്മൾ എത്രത്തോളം അയാൾ നമുക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് നമ്മൾ അവരെ തോന്നുന്നു എന്ന് പറയും. കാരണം ഇന്നത്തെ ഈ ഒരു പുതിയ ജനറേഷനിൽ പലപ്പോഴും അച്ഛനമ്മയൊക്കെ ഒരു പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ജീവിതത്തിന്റെ തിരക്ക് വരുന്ന സമയത്ത് അവർക്ക് വേണ്ടത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതില്ലാതെ എന്ത് കണ്ണില്ലാത്ത സമയത്ത് നമ്മൾ കണ്ണിന്റെ വില അറിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ കൂടെ അവരില്ലാത്ത ഒരു സമയത്തായിരിക്കും എത്രത്തോളം അവരെ നമുക്ക് പ്രിയപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്നാലും ഇന്നത്തെ ഈ ഒരു ഫാദേഴ്സ് ഡേയിൽ പ്രിയപ്പെട്ട നമ്മുടെ അച്ഛനൊക്കെ ഇപ്പോൾ നിലവിൽ അടുത്തില്ലാത്തവരാണെങ്കിലും ദൂരെയാണെങ്കിലും ഒക്കെ ഒന്ന് വിളിക്കുക, ഒന്ന് സ്നേഹത്തോടു കൂടി ആ ഒരു ആശംസകളൊക്കെ പറയാം അല്ലേ. പലപ്പോഴും ചില സമയത്ത് നമ്മൾ ചെല്ലുന്ന സമയത്ത് അവരെ കാണുന്ന സമയത്ത് നമ്മൾ അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുന്ന ആ ഒരു സമയത്തേക്ക് ഉണ്ടാവുന്ന ഒരു വൈബ് എന്ന് പറയുന്നത് ഒരു വേറെ ഒരു ഫീലാണ്. ചിലപ്പോൾ ചിലർക്കൊരു ഇതുണ്ടാവും, അച്ഛനെ എങ്ങനെ കെട്ടിപ്പിടിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ തോന്നുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സ്നേഹത്തോടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന് എന്ത് വിചാരിക്കും എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയൊന്നുമില്ല, അവരാഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മളത് പറയുന്നുണ്ടാവില്ല എന്നതാണ് മറ്റൊരു സത്യം എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം, ഇന്നത്തെ ഒരു ദിവസം മാത്രമല്ല നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സ്നേഹം കൊടുക്കേണ്ടത്, എല്ലാ ദിവസവും വേണം. എങ്കിലും നമ്മൾ മറ്റുള്ള മദേഴ്സിനും അല്ലെങ്കിൽ മറ്റുള്ള ദിവസങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഫാദേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാണ്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരാളുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
2: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്? അഫ്സൽ. എവിടെ സ്ഥലം?
2: ഞാൻ
0: കൊടുങ്ങല്ലൂർ അഴീക്കോട്. അപ്പൊ ഇന്ന് എങ്ങോട്ടേക്കാണ് യാത്ര?
2: ഞാൻ കരുവപ്പടന്ന സ്ഥലത്ത് പോവാണ്.
0: കരുവപ്പടന്ന, ഇന്ന് എന്താണ് ഒരു പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ?
2: ആ, ഇന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ എന്റെ പെങ്ങളെ അമ്മായിയമ്മ ഉംറ ചെയ്യാൻ പോകുന്നതാണ്.
0: ആഹാ, അപ്പൊ ഉംറക്ക് പോണെ, അതുകൊണ്ട് കാണാൻ പോകുന്നതാണ് അല്ലേ?
2: കാണാൻ പോകണം.
0: ഓക്കെ, എപ്പോഴാണ് ഫ്ലൈറ്റ്? എപ്പോഴാണ്
2: ഫ്ലൈറ്റ്? വൈകുന്നേരം 7 മണിക്കാണ്.
0: 7 മണിക്ക്. അപ്പൊ എനിക്ക് തോന്നുന്നു 4 മണിക്കൂർ മുമ്പ് അവര് വീട്ടിൽ നിന്ന് ഇറങ്ങായിരിക്കും അല്ലേ?
2: ഇറങ്ങും.
0: ഓക്കെ, ഓക്കെ. എങ്ങനെയുണ്ട് റോഡില് ട്രാഫിക്കിന്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ?
2: പ്രശ്നമൊന്നുമില്ല,
0: നല്ല റോഡ് സ്മൂത്താണ്. ഓക്കെ. അഫ്സൽ എന്താ ചെയ്യണേ, ജോലി എന്താണ്?
2: ഞാൻ കടലിൽ പോക്കാണ്.
0: കടലിൽ എന്ന് വെച്ചാ മീൻ ഇതിനല്ലേ, ഫിഷിംഗ് അല്ലേ? ബോട്ടിൽ പോണ്. ആഹാ, ഓക്കെ. അപ്പൊ ഞായറാഴ്ച ദിവസം അവധിയാണ്?
2: ഇല്ല, ഇപ്പൊ ട്രോളിംഗ് അല്ലേ.
0: ആ, ട്രോളിംഗ്, പെട്ടെന്ന് ഞാൻ അത് മറന്നുപോയിട്ടോ. അപ്പൊ ട്രോളിംഗ് ആയതുകൊണ്ട് ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ ഫ്രീ ആണ്.
2: ഓക്കെ.
0: അപ്പൊ ഞാൻ ഈ ട്രോളിംഗ് ഉള്ള സമയത്ത് അപ്പൊ നമ്മള് ചിലരിന് വേറെ ജോലിക്ക് അങ്ങനെയൊക്കെ പോവാറില്ലേ ചിലര്? ഓക്കെ. ഈ ഒരു സമയത്ത് എന്തായാലും നമ്മള് ആ ട്രോളിങ്ങിന്റെ സമയത്ത് വീട്ടിലായിരിക്കും കൂടുതലും. ഓക്കെ. അപ്പൊ ഈ ബോട്ടിൽ പോകുന്ന സമയത്ത് അഫ്സലിന്റെ റോൾ എന്താണ് പ്രധാനമായിട്ടും?
2: എന്നെറൊന്ന് സമ്മർദ്ദ ഡെക്കാനാണ് ഞാൻ. അതായത് വല പിടിച്ച് കയറ്റ, അത് കഴിഞ്ഞ് മീൻ കംപ്ലീറ്റും ഒരു കേട് കൂടാതെ ഐസ് ചെയ്യുക.
0: ഐസ് ചെയ്യുക, അതാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്.
2: അതാണ് മീൻ എന്റെ റോള്.
0: ഓക്കെ.
2: ഏതുവാർത്തം പോയിട്ട് എന്നോട് ചോദ്യം വരുള്ളൂ.
0: അപ്പൊ അതിന് ഫുൾ റെസ്പോൺസിബിലിറ്റി അഫ്സലിനാണ്.
2: ഓക്കെ.
0: അപ്പൊ ഈ ഐസ് ഇടുമ്പോ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
2: പ്രധാനമായിട്ട് നമ്മൾ മീനിന്റെ ക്വാളിറ്റി നോക്കണം. മീനെങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ഒലച്ചിട്ട് മീൻ ഉടച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഐസ് മീൻ കുറച്ചിടണം. കുറച്ച് ഫ്രഷ് മീനാണെങ്കിൽ മീൻ കയറ്റിട ഐസ്
0: കുറച്ചിടാം.
2: പിന്നെ നമ്മൾ ദിവസം നോക്കും, നമ്മുടെ സ്രാങ്ക് അതായത് ക്യാപ്റ്റനോട് ചോദിക്കും നമ്മൾ എത്ര ദിവസം പഠിക്കും എന്താണെന്ന് ചോദിക്കും. അപ്പൊ അത് ചോദിച്ചിട്ട് ഇപ്പൊ ഒരു 6 ദിവസത്തിനാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഐസ് കയറ്റിടും.
0: ആളോടും ചോദിച്ചിട്ട് പിന്നെ നമുക്ക് തോന്നുന്ന രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. സാധാരണ ഒരു ദിവസം ബോട്ടിൽ പോയി കഴിഞ്ഞാൽ എത്ര ദിവസം
2: കഴിഞ്ഞിട്ടായിരിക്കും വരാം? ഞങ്ങൾ ഇപ്പൊ തുടങ്ങുമ്പോൾ
0: 6 ദിവസം 8 ദിവസം കഴിഞ്ഞിട്ടേക്ക് തിരിച്ചു തന്നെ അല്ലേ?
2: ഓക്കെ.
0: 37 ദിവസം പിടിച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ടാ തിരിച്ചെത്തിയത് അല്ലേ? ഓക്കെ. അഫ്സൽ പെട്ടെന്ന്

0: വാപ്പിച്ചിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റുന്ന ഓർമ്മകൾ ഉണ്ടെങ്കിൽ പറയുന്നു, ഫാദേഴ്സ് ഡേ ആണ് അതുകൊണ്ടാണ് ചോദിച്ചേ.
1: വാപ്പിച്ചിനെ കുറിച്ച് ഓർമ്മ വെച്ചാല് ഞാൻ ഹിന്ദി സംസാരിക്കാനും എഴുതാനും അതുപോലെ വായിക്കാനും പഠിച്ച എന്റെ വാപ്പിച്ചായിരുന്നു. കാരണം വെച്ചാല് ഞാൻ ക്ലാസ് പഠിപ്പിച്ചിട്ട് എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റി എന്റെ കൈ ഒടിഞ്ഞു. അപ്പൊ എനിക്ക് ആ കൊല്ലം പോകാൻ കഴിഞ്ഞില്ല സ്കൂളില്. അപ്പൊ എന്റെ വാപ്പ ബോംബെയിലായിരുന്നു, അന്ന് ബോംബെയാണ്, അന്ന് മുംബൈ. ആ ടൈമിൽ എന്നെ അങ്ങനെ വിളിച്ചു വരുത്തി, വിളിച്ചു വരുത്തിയിട്ട് എന്നോട് ഇരുത്തിയിട്ട് എന്നോട് പറഞ്ഞു, ഞാനപ്പോ വാപ്പാട് ഇവിടെ തന്നെ ഇരിക്കും. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കരുത്, നീ ഇവിടെ ഇരുന്നാ നീ ഹിന്ദിയും പഠിക്കില്ല, ഒന്നും പഠിക്കില്ല, ഏതായാലും ഇവിടെ വന്നല്ലേ, എനിക്ക് ടൈപ്പുണ്ട്, നീ പുറത്തേക്ക് ഇറങ്ങ്, അവിടുത്തെ ആൾക്കാരായിട്ട് ഇടപഴകി ഇടപഴകിക്കാൻ ഞാൻ ഹിന്ദിയും പഠിക്കില്ല പഠിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഇറങ്ങി, അത് പഠിച്ച് ഇതായി, ഹിന്ദി എഴുതാനും പഠിച്ച് വായിക്കാനും പഠിച്ച് എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പ സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പ ഹിന്ദി ആദ്യം എഴുതി കാണിക്കുമ്പോൾ പഠിച്ചായിരുന്നു ഞാനാണ്.
0: അപ്പോഴും
1: മാറ്റി തന്നെയാണ് നോക്കുന്നത് ടീച്ചർ, നീ നോക്കിയാൽ മതിട്ടാന്ന് പറയുന്നത്.
0: അപ്പൊ കൈ ഒടിച്ചത് ഒരു ഉപകാരമായി മാറി അല്ലേ? അപ്പൊ ഹിന്ദി പഠിക്കാനായിട്ട് സഹായിച്ചത് വാപ്പിച്ചാണ്. ഇപ്പൊ വാപ്പിച്ചുണ്ടോ? ആഹാ, ഓക്കെ. പെട്ടെന്ന് അത് പറയുമ്പോ ഒരു വിഷമം ഉള്ളിലുള്ള പോലെ തോന്നുന്നു എനിക്ക് സംസാരിക്കുമ്പോ. ഏത് പാട്ടാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം?
1: പാട്ട് ഞാൻ വരി പറഞ്ഞുതരാം.
0: ആ
1: ഏലമലക്കാട്ടിനുള്ളിൽ നാല് മണിക്കൂർ എന്നുള്ള പാട്ട്,
0: പത്താം വളവ് സിനിമയിലെ പാട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആ പാട്ട് പ്ലേ ചെയ്യാം കേട്ടോ. അപ്പൊ അഫ്സല അറിയാവുന്ന എല്ലാവർക്കും കൂടി വേണ്ടി ഞാൻ ഈ ഒരു പാട്ട് ഒരു ഡെഡിക്കേഷൻ ആയിട്ട് പറയുന്നു. ഓക്കെ, എന്തായാലും വിളിച്ചാലും സന്തോഷം. ഓക്കെ, ബൈ.

ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ ഹീറോ, ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനം, കുടുംബത്തിന്റെ കരുത്തുറ്റ തണൽമരം, അതാണ് അച്ഛൻ എന്ന് പറയുന്നത്. പലപ്പോഴും അധികം സംസാരിക്കാതെ തന്റെ സ്നേഹവും കരുതലും പ്രവൃത്തികളിലൂടെ പ്രകടിപ്പിക്കുന്ന വ്യക്തി കൂടിയാണ് അച്ഛൻ. മക്കളുടെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും അവരുടെ വിഷമങ്ങളിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുകയും ചെയ്യുന്ന ഒരു ഹൃദയമാണ് ഒരു പിതാവിന്റേത് എന്നുള്ളത്. ഇന്ന് നമ്മളോടൊപ്പമുള്ള എല്ലാ അച്ഛന്മാർക്കും ഹൃദയം നിറഞ്ഞ ഫാദേഴ്സ് ഡേ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ സവാരി ടൈം ദാ ഇവിടെ പൂർണ്ണമാകുന്നു. പ്രിയരോടൊപ്പം കൂടെയുണ്ടായിരുന്നത് ജലീൽ.

0: ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിൽ യോഗ ദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ലക്ഷദ്വീപിലെ വിദ്യാഭ്യാസം, വിവര സാങ്കേതികം, കുടിവെള്ള വിതരണം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. ദ്വീപിൽ വികസിത ഇന്ത്യ സങ്കല്പ് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. കുറ്റം ചുമത്താതെ മാസങ്ങളോളം റഷ്യൻ തടവിലായ 24 ഫിലിപ്പൈനുകാരെ റഷ്യ മോചിപ്പിച്ചു. ഫിലിപ്പൈൻ പ്രസിഡന്റ് ഫെർഡിനൻഡ് മാർക്കോസ് ജൂനിയർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് തടവുകാരുടെ മോചനം. ഡെങ്കിപ്പനിയടക്കം പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധത്തിന്റെ ഭാഗമായി വീടുകളിൽ ഇന്ന് ഡ്രൈ ഡേ. ശുചീകരണ പരിപാടിക്ക് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം കവടിയാറിലെ വസതിയിൽ തുടക്കം കുറിക്കും. തൃശൂർ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ 3 വയസ്സായ കുട്ടിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് രോഗം സ്ഥിരീകരിച്ചത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആരംഭിച്ച ബ്രെയിൽ ലൈബ്രറിയുടെ 2ാം വാർഷികം ആഘോഷിച്ചു. പുതുതായി തയ്യാറാക്കിയ ബ്രെയിൽ പുസ്തകങ്ങളുടെ കൈമാറ്റവും വിവിധ രചനാ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ 2ാം അലോട്ട്മെന്റ് ഇന്ന്. നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. കായികരംഗം, ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ എ ടീം ഇന്ന് ശ്രീലങ്ക എ ടീമിനെ നേരിടും. അല്പസമയത്തിനുള്ളിൽ ദാമ്പുള്ളയിലാണ് മത്സരം.
0: News Rainbow. Musically your

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.

0: ഒറ്റയ്ക്ക് നിന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. സമയം 10:09 നാം 32 സെക്കൻഡുമായിരിക്കുകയാണ്. നിത അനിൽകുമാർ റിക്വസ്റ്റ് ചെയ്ത ഒരു പാട്ടാണ്, 30 തടത്ത് നിന്നാണ് ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. അനിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ബാലട്ടൻ എന്ന മൂവിലൊരു പാട്ട് പ്ലേ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ്. അപ്പൊ ആ ഒരു പാട്ട് കേട്ട് ഇതാ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, വാട്സപ്പിൽ നമ്മുടെ കൂടെ ഒരാൾ കൂടി ഉണ്ട്. ആരാണ്?
1: ഞാനാണ് നിങ്ങളുടെ സ്വന്തം അമ്പിളി ഷിനു.
0: അമ്പിളി ഷിനു, ആ പേര് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും അല്ലെ? ശബ്ദം കേൾക്കുമ്പോ തന്നെ
1: മനസ്സിലാവും.
0: കുറച്ച് ദിവസമായി, അപ്പൊ അതുകൊണ്ട് അല്ലെ എന്ത്, ചെറിയൊരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അമ്പിളി എന്തിന്റെ വിശേഷങ്ങൾ? സുഖം.
1: കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് പോകുന്നു.
0: അടിപൊളിയായിട്ട് പോകുന്നു. അപ്പൊ അമ്പിളി ഒരു ടീച്ചർ കൂടിയാണ്, പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ?
1: അതെ, തീർച്ചയായിട്ടും
0: സന്തോഷമുള്ളൊരു ജോലിയാണ്. അപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് അമ്പിളി? പ്രധാനമായിട്ടും
1: അതെ, ഞാനിപ്പോ ജലീലിന്റെ പ്രോഗ്രാം കേട്ടോണ്ടാണ് വന്നത്. ജലീൽ ഇപ്പൊ ഇങ്ങനെ തകർത്തോണ്ടിരിക്കുകയായിരുന്നു ഫാദേഴ്സ് ഡേ ആയിട്ട്. നമ്മുടെ ഒരുപാട് അച്ഛന്മാരെ നല്ല നല്ല ഓർമ്മകൾ കുറെ പേര് ഷെയർ ചെയ്യുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു.
0: ഓക്കേ,
1: അതാ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ദിവസം അല്ലെ?
0: അതെ, ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. അപ്പൊ സ്പെഷ്യൽ ആയിട്ട് അല്ലെ, അമ്പിളിയുടെ വീട്ടിലും ഒരു ഫാദർ ഉണ്ട്.
1: അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ കൂടെ ഇല്ലെങ്കിലും ഒരു നല്ലൊരു അച്ഛൻ ഉണ്ടായിരുന്നു.
0: ഓക്കേ,
1: അപ്പൊ അച്ഛന്റെ കുറെ ഓർമ്മകൾ. ഇപ്പൊ ഞാൻ ഇത് കേട്ടപ്പോ, ജലീലിന്റെ പ്രോഗ്രാം കേട്ടപ്പോ ഞാൻ കുറെ ഇങ്ങനെ മിന്നി മറഞ്ഞു. ഇതിപ്പോ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലെങ്കിൽ പോലും പലരും നമ്മുടെ കൂടെ ആയിരുന്നു. പലപ്പോഴും

0: അച്ഛന്റെ ഓർമ്മകളിലൊക്കെ ആയിരുന്നു.
1: ശരിക്കും എല്ലാ ദിവസവും നമുക്ക് പ്രിയപ്പെട്ട, അതായത് ഒരു ദിവസം പലരും നമ്മളിങ്ങനെ ഇങ്ങനെ ദിവസം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ താഴെ ഇങ്ങനെ കമന്റ് ചെയ്യുന്ന കാണാറുണ്ട്. അതായത് അച്ഛനെ ഓർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമ്മയെ ഓർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ദിവസമല്ല നമ്മൾ ഓർക്കേണ്ടത് എന്ന് പറയാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ എല്ലാ സെലിബ്രേഷനും പോലെ ഒരു ദിവസം ഫാദേഴ്സിന് വേണ്ടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് അച്ഛന്റെ കാര്യം പറഞ്ഞ അമ്പിളിയുടെ മക്കളുടെ അച്ഛന്റെ കാര്യം കൂടി ഞാൻ പ്രത്യേകം ഈ സമയത്ത് ഞാൻ ഓർത്ത് അതുകൂടി ഞാൻ പറഞ്ഞതാണ് അല്ലേ.
0: അതെ, ഒരു ഭയങ്കര ലക്കി ആയിട്ടുള്ള മക്കളാണ്
1: മക്കൾ. അങ്ങനെ ഒരു അച്ഛനാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്.
0: അങ്ങനെ ഒരു അച്ഛനാണ് കിട്ടിയിരിക്കുന്നത്. എന്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി സീരിയസ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇങ്ങനെ കൂടുതൽ കൊഞ്ചിക്കാനൊന്നും അച്ഛന്റെ സ്നേഹമൊക്കെ കുറച്ച് ഉള്ളിലായിരുന്നു.
1: പക്ഷെ
0: നമ്മളെല്ലാത്തിനും എല്ലാ പരിപാടികൾക്കും നമ്മളെ ഒരുക്കി വിടുന്നത് അച്ഛനാണ്. പക്ഷെ എന്നാലും അങ്ങനെ അധികം കൊഞ്ചിക്കുന്ന പരിപാടി ഇല്ലായിരുന്നു.
1: എക്സ്പ്രസ്
0: ചെയ്യാൻ അച്ഛൻ അധികം അറിയില്ലായിരുന്നു
1: എനിക്ക് തോന്നുന്നു. അച്ഛന്റെ അച്ഛൻ ചിലപ്പോ ഒരു പക്ഷേ അങ്ങനെ ആയതുകൊണ്ട്
0: ആയിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു പഴയ കാലത്ത്, അതായത് നമ്മുടെ കാലഘട്ടത്തിലെ അച്ഛന്മാരൊക്കെ കുറച്ച് എല്ലാവരും സീരിയസ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്, മിക്കവരും തന്നെ
1: അല്ലേ.
0: പക്ഷെ ഇപ്പോഴത്തെ അച്ഛന്മാരിപ്പോ ജലീൽ ഉൾപ്പെടെയുള്ള അച്ഛന്മാർ അങ്ങനെ ആയിരിക്കില്ല അല്ലേ.
1: അച്ഛന്മാര് ഭയങ്കര സ്നേഹമൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്.
0: എന്റെ മക്കളുടെ അച്ഛൻ ഭയങ്കര അവരോട് ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരാളാണ്.
1: ഓക്കെ, അപ്പൊ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇന്ന് പാട്ടിൽ ചോദിക്കുന്ന ഒപ്പം നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഈ പറഞ്ഞ പോലെ അല്ലെ, അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ പറയാം, അതുപോലെ നമ്മുടെ പുതിയതായിട്ട് വരുന്ന ഒരു തലമുറയിൽ അച്ഛന്മാർക്ക് മക്കളോട് കുറച്ച് അറ്റാച്ച്മെന്റ് കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് മെസ്സേജിൽ അതൊക്കെ ഉൾപ്പെടുത്താം. ഒപ്പം അച്ഛന് വേണ്ടിട്ട് അല്ലേ ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം നമ്മൾ എടുക്കുകയാണ്. വേറെ ഒന്നുകൊണ്ടെങ്കിൽ ആകെ 6-7 പാട്ട് മാത്രം പ്ലേ ചെയ്യാൻ
0: സാധിക്കുള്ളൂ.
1: പാട്ട് വെച്ചെന്നില്ല എന്നത് ആരും വിഷമം പറയരുത്.
0: ഈ പ്ലേ ചെയ്യുന്ന പാട്ടുകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ തരുന്നത്.
1: അപ്പൊ നമ്മളിങ്ങനെ പാട്ടുകൾ ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന സമയത്ത് നേരെ നമ്മൾ നേരെ മെസ്സേജിലേക്ക് പോവുകയാണ്. അപ്പൊ അമ്പിളി കുറച്ച് മെസ്സേജ് വായിക്കാതെ കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി മെസ്സേജിലേക്ക് പോവാം.
0: അപ്പോ നമുക്ക് ആദ്യത്തെ മെസ്സേജ് കൊടുങ്ങല്ലൂര് പുല്ലാറ്റ് നിന്നും ശോഭനയാണ് അയച്ചിട്ടുള്ളത്. ഇന്ന് എന്റെ അച്ഛൻ മരിച്ചിട്ട് 30 വർഷം തികയുകയാണ്. അച്ഛന്റെ ഓർമ്മകൾക്ക് വേണ്ടി ബാലേട്ടൻ മൂവിയിലെ ഇന്നലെ എന്റെ നെഞ്ചിലെ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: നമ്മൾ ഓൾറെഡി ആ ഒരു പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും
1: പ്രശോഭനയ്ക്കും വേണ്ടിയിട്ട് ആ പാട്ട് നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ
0: പറയുകയാണ്.
1: അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹലോ വാട്സാപ്പ്, ഗുഡ് മോർണിംഗ്. പ്രതീക്ഷ രമേശ് ആണ് വെള്ളൂർ പുത്തൻചിറയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കസിൻസ് എന്ന സിനിമയിലെ ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാ ദിവസവും പാട്ട് ചോദിക്കാറുണ്ട്. ഇന്നെങ്കിലും കിട്ടുമോ ആവോ ദൈവത്തിനറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: ഉറപ്പായിട്ടും നമ്മൾ പ്ലേ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്.
1: മാക്സിമം നമ്മൾ പാട്ട് പ്ലേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും.
0: അടുത്ത മെസ്സേജിലേക്ക് പോകുന്നത് ഞാൻ വിനോദ് കുമാർ മട്ടാഞ്ചേരിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് മഞ്ഞണിക്കൊമ്പിൽ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഹാപ്പി ഫാദേഴ്സ് ഡേ ഒക്കെ ആശംസിക്കുന്നുണ്ട് കേട്ടോ വിനോദ് കുമാർ.
1: ഓക്കെ, ഇനി ബാക്കി മെസ്സേജിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് മെസ്സേജ് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്.
0: അതെ, ഇന്ന് ബർത്ത്ഡേ ഒക്കെ വിഷയുന്നുണ്ട്. ആരതി ആണ്, ആരതി ആദിത്യ ബ്രഹ്മമംഗലത്തിൽ നിന്നാണ്. ഇന്ന് ഞങ്ങളുടെ മാമന്റെ മകള് ആവണിയുടെ ബർത്ത്ഡേ ആണ്. അവൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. മോൾക്ക് വേണ്ടിയിട്ട് നാടോടി എന്ന സിനിമയിലെ കുഞ്ഞുവ വയ്ക്കുന്നല്ലോ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ബർത്ത്ഡേ വിഷസും കൂടെ നമ്മൾ ഇന്ന് ഈ ഒരു ദിവസത്തിൽ ആവണിക്കുട്ടിയാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആള്. നമുക്ക് ആരതിയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്.
1: അപ്പൊ ആവണിക്കുട്ടിക്ക് ഞങ്ങളുടെ റെയിൻബോ ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ 1000 ജന്മദിന ആശംസകൾ നിങ്ങൾ നൽകുകയാണ്.
0: ആരതിയും ആദിത്യയും നിങ്ങളുടെ റെയിൻബോയിലൂടെ നിങ്ങൾക്ക് വിഷയം അറിയിച്ചിട്ടുണ്ട്, ആവണിക്കുട്ടിക്ക് വിഷയം അറിയിച്ചിട്ടുണ്ട്.
1: ഓക്കെ, വിനോദ് കുമാർ മട്ടാഞ്ചേരിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു പാട്ട് പ്ലേ ചെയ്യാമോ എല്ലാവർക്കും ഒരു ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞാണ് മെസ്സേജ്. സോണിക്ക മോഹന്റെ ഒരു സോണിക്കയുടെ ഒരു മെസ്സേജ് നോർത്ത് പറവൂർ നിന്നാണ്. 2 പാട്ടുകൾ ചോദിച്ചിരിക്കുകയാണ്. ഹാപ്പി ഇന്റർനാഷണൽ യോഗ ഡേ ആൻഡ് ഓ, ഇത് മാത്രമല്ല, ഇന്ന് മ്യൂസിക് ഡേ കൂടി. ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമാണ്, ഇന്ന് മ്യൂസിക് ഡേ കൂടിയാണ്. അപ്പൊ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഒരു പാട്ട് പ്ലേ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാണ് റിക്വസ്റ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ്, ചമ്പക്കുളം എന്ന സിനിമയിൽ ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്ന് വെച്ചാൽ പി വി മുഹമ്മദ് വടക്കേ വാമന്നൂറിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് റെയിൻബോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആസാമിൽ നിന്നും ഹിതേന്ദ്രദാസിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഒരു പാട്ട് പ്ലേ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ്.
0: അനിതാ സുഭാഷ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഫാദേഴ്സ് ഡേ പ്രമാണിച്ച് എനിക്കൊരു പിൻഗാമി സിനിമയിലെ വെണ്ണിലവോ ചന്ദനമോ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: കുന്നേൽപ്പള്ളിയിൽ നിന്ന് ശ്രീനന്ദന ജയരാജ്, ഋതുനന്ദ ജയരാജ്, ബിന്ദു ഇവരെല്ലാവരും ചേർന്ന് ഒരു ഒരു പാട്ട് പ്രിയപ്പെട്ട അച്ഛന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പ്ലേ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു.
0: അപ്പോ നമുക്ക് ഹായ്, എന്റെ പേര്

0: പ്രിയ കളമശ്ശേരി കുസാറ്റിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് അച്ഛൻ മരിച്ചിട്ട് 5 വർഷമായി എന്ന് പറയുന്നുണ്ട്, എന്നാൽ അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ അച്ഛന്മാർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പൂ കുങ്കുമപ്പൂ രസതന്ത്രത്തിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. കളമശ്ശേരിയിൽ നിന്നും പ്രിയയാണ് കേട്ടോ നമുക്ക് മെസ്സേജ് അയച്ചത്.
1: ഓക്കെ, എന്തായാലും നമ്മളൊരു പാട്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കണം. കസിൻസ് എന്ന മൂവിയിലെ പാട്ടാണ് വരുന്നത്. കുറേ ദിവസമായിട്ട് പാട്ട് വെച്ചിട്ടുണ്ട് അല്ലെ, പ്ലേ ചെയ്യാത്തതിന്റെ ഒരു വിഷമം പറഞ്ഞ പ്രതീക്ഷ രമേശ്, എന്തായാലും പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ആ പാട്ട് ഇതാ പ്ലേ ചെയ്തിരിക്കുകയാണ്. 10 മണി കഴിഞ്ഞ് 16 മിനിറ്റും 36 സെക്കൻഡുമായിരിക്കാണ്. അമ്പിളിയും ജലീലുമാണ് കൂടെയുള്ളത് വാട്സപ്പിൽ.

0: കസിൻസ് എന്ന മൂവിലെ പാട്ടാണ് കേട്ടത്. 10 മണി കഴിഞ്ഞ് 21 മിനിറ്റും ആ 4 സെക്കൻഡും ആയിരിക്കും ഞങ്ങൾ ബാക്കി മെസ്സേജിലേക്ക് ഇങ്ങനെ പോവുകയാണ്. യെസ് ഇനി ബാക്കി മെസ്സേജ് ആരൊക്കെയാണ് അയച്ചിരിക്കുന്നത് നോക്കാം. മെസ്സേജ് മുഴുവനും വായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് ഓക്കെ. വയലാർ നീലിമംഗലത്ത് നിന്നും അഭിലാഷ് അശോക് ആണ് മെസ്സേജ് അയച്ചത്. എനിക്കിന്ന് ഇടപ്പള്ളിക്ക് അടുത്തുള്ള അത്താസ് കഫെ ഷോപ്പ് നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സജീറിനും ഭാര്യ ഷാന സജീറിനും മക്കളായ നൈഹ ഫാത്തിമ നഹാൻ എന്നിവർക്കായി ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ്. എന്തായാലും പാട്ട് ഞങ്ങൾ മൊത്തത്തിൽ വായിച്ചിട്ടുണ്ട്. ഒരു മെസ്സേജ്
1: വാക്ക് പോലും വിട്ട് പോയിട്ടില്ല. അടുത്ത മെസ്സേജ് ഗുഡ് മോർണിംഗ് ഒക്കെ വിഷ് ചെയ്തുകൊണ്ടാണ് മെസ്സേജ് അയച്ചത്. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടട്ടോ, ഇന്ന് പാട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, കേട്ടുകൊണ്ട് കൂടിയുണ്ട്. സരോജയാണ് പുത്തൻ കുരിശ് നിന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും എല്ലാവരും പാട്ട് ചോദിക്കുന്നതുകൊണ്ട് സരോജക്ക് പ്രത്യേകിച്ച് ഒരു പാട്ട് വേണ്ട, എല്ലാം സ്വീകരിച്ചോളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
0: ഓക്കെ, രണ്ട് പാട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ പാട്ട് എന്റെ അപ്പച്ചനും എന്റെ കുട്ടികളുടെ അപ്പച്ചനും സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒപ്പം ജലീലിനും അമ്പിളിക്കും റെയിൻബോ ഫാമിലിയുള്ള എല്ലാ ഫാദേഴ്സും. ഓക്കെ, ഇതിൽ എനിക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഫാദേഴ്സ് ആയതുകൊണ്ടാണ് അപ്പൊ പെട്ടെന്ന് ആ ഫ്ലോയിലൂടെ വായിച്ചു പോയതാണ്. അപ്പൊ ജലീലിനും റെയിൻബോ ഫാമിലിയുള്ള എല്ലാ ഫാദേഴ്സിനുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ 10B ക്ലാസ്മേറ്റ്സ് ഗ്രൂപ്പ് ഞങ്ങളുടെ 7ാം വാർഷികത്തിനായി ഒരുമിച്ച് ചേരുന്നു. അവർക്ക് എല്ലാവർക്കും കൂടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്ന്
1: പഴയ കുറെ നൊസ്റ്റാൾജിക് ഓർമ്മകളൊക്കെ ആയിട്ട് കുറെ റീൽസ് ഒക്കെ വിരിയുന്ന ദിവസമാണ്.
0: അതെ അതെ, അപ്പൊ ക്ലാസ്മേറ്റ്സിന്റെ ഒപ്പം കൂടാന്ന് പറയുന്നത് നമുക്ക് ആ ഒരു നൊസ്റ്റാൾജി കൂടിയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം.
1: കഴിഞ്ഞ ദിവസം സെൻസസിന്റെ ക്ലാസ് നടക്കായിരുന്നു മഹാരാജ്സ് കോളേജില്. അപ്പോ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും, ടീച്ചേഴ്സ് മാത്രമല്ല പല ഡിപ്പാർട്ട്മെന്റിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരും എല്ലാവരും ഉണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ആ കോളേജിലേക്ക് പോയി കഴിയുമ്പോണ്ടല്ലോ നമ്മള് പഴയ ആ കോളേജ് ഡേയ്സിലുള്ള ആ അത്രയും പ്രായത്തിലേക്ക് ആയോന്ന് എല്ലാരും പോകുന്നു, റീൽസ് എടുക്കുന്നു, പല സ്ഥലങ്ങളിലൊക്കെ ബ്രേക്ക് ടൈമിലൊക്കെ പോയിട്ട് എല്ലാവരും പിരിയങ്കോവണിയും അതുപോലെ മുല്ലപ്പന്തൽ ആ സ്ഥലങ്ങളൊക്കെ ക്യാച്ച് ചെയ്തുകൊണ്ട് പഴയ ആ ഒരു പ്രായത്തിലേക്ക്
0: മാറിയാണ്
1: പഠിച്ചത്.
0: ഓക്കെ, രണ്ട് മഹാരാജസുകാർ ഇതാ ഒന്നിച്ചിരിക്കുകയാണ്. യെസ്, അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ പാട്ടിലേക്ക് പോകുമ്പോൾ ബാക്കി മെസ്സേജ്,
1: അടുത്ത മെസ്സേജ് ഹായ് പാട്ട്സ് കേട്ടുകൊണ്ട് കൂടെയുണ്ട്. ഞാൻ രഘുനാഥ് രാമനാമഠം എസ് എൻ പുരം. എനിക്ക് ഞങ്ങളുടെ ഒരു ഡോക്ടർ എന്ന സിനിമയിലെ വാർത്തിങ്കൾ പാൽക്കുട മേന്തി എന്ന പാട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് രഘുനാഥ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മള് പാട്ട് സെർച്ച് ചെയ്യാൻ നോക്കാം.
0: ഗുഡ് മോർണിംഗ്, ഫാദേഴ്സ് ഡേ ആശംസകൾ ഏവർക്കുമായി ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചു ഡോക്ടർ ഗോവിന്ദൻ പുതുമന കാഞ്ഞങ്ങാട് കാസർഗോഡ്. നമ്മൾ കുറെ പാട്ടുകൾ ഇതിനു മുമ്പുള്ള പ്രോഗ്രാമില് ഫാദേഴ്സ് ഡേ ആയിട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് പാട്ടുകൾ നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വരും. രണ്ട് പ്രോഗ്രാമിലും ഒരേ പാട്ടുകൾ പോകുന്നതുകൊണ്ടാണ്. അശ്വതിയുടെ ഒരു മെസ്സേജ് ഉണ്ട്. അശ്വതി അനിൽ നോർത്ത് പറവൂരിൽ നിന്നാണ്. എല്ലാവർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ ആശംസകൾ. എനിക്ക് അച്ഛന്റെ പൊന്നുമോൾ ആരോ എന്ന് പാട്ട് വെച്ച് തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്റെ അച്ഛൻ അനിലിനും എന്റെ ഹസ്ബൻഡ് അനിലിനും വേണ്ടി
1: രണ്ട്
0: അനിൽമാരാണ്. അപ്പോ രണ്ടുപേർക്ക് വേണ്ടിട്ട് വെച്ച് തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ്
1: പറയുന്നത്. ഹായ് പാർട്സ് ഓഫ് ഗുഡ് മോർണിംഗ്, ഫാദേഴ്സ് ഡേ ആശംസകൾ എല്ലാവർക്കുമായിട്ട്. സിദ്ധാർത്ഥ എന്ന ചിത്രത്തിലെ പി ജയചന്ദ്രൻ പാടിയ കൈവന്ന തങ്കമല്ലേ എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ ഗോവിന്ദൻ പുതുമനയാണ് കാഞ്ഞങ്ങാട് കാസർഗോഡ് നിന്നും
0: മെസ്സേജ് അയച്ചിട്ടുള്ളത്.
1: അപ്പൊ എന്തായാലും രണ്ട് പ്രാവശ്യം ഒരു മെസ്സേജ്
0: വായിച്ചിട്ടുണ്ട്. മകളെ പാതിമലരെ എന്ന പാട്ട് പ്ലേ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിജി ഇടക്കൊച്ചിയിൽ നിന്നും ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് നേരത്തെ മറ്റൊരാളും കൂടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇതുപോലെ മെസ്സേജ് അയക്കാം. 10 മണി കഴിഞ്ഞ് 24 മിനിറ്റും 54 സെക്കൻഡും ആയിരിക്കാം. 8547341075 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. 8547341075.

0: ചമ്പക്കുളം എന്ന് വെച്ചാൽ മൂവിയിലെ പാട്ടാണ് കേട്ടത്. സമയം 10 മണി കഴിഞ്ഞ് 29 മിനിറ്റും ദാ 39 സെക്കൻഡും ആയിരിക്കും. നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയിട്ട് അരമണിക്കൂർ ദാ കംപ്ലീറ്റ് ആകാൻ പോകുകയാണ്.
1: മകളെ പാതിമലരെ എന്ന പാട്ട് കേൾക്കുമ്പോ എല്ലാ അച്ഛന്മാർക്കും അതുപോലെ പെൺമക്കൾക്കും ഒരു പ്രത്യേക ഒരു ഫീൽ വരും അല്ലേ?
0: അതെ, ഒരുപാട്
1: കേൾക്കുമ്പോ എന്തായാലും അച്ഛനെ ഓർക്കാതിരിക്കില്ല.
0: അപ്പൊ ഫാദേഴ്സ് ഡേ ആയതുകൊണ്ടാണ് നോക്കി ഇങ്ങനെയുള്ള പാട്ടുകൾ ഒരുപാട് പേരിങ്ങനെ നമുക്ക് വേണ്ടി ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി മെസ്സേജിലേക്ക് നമ്മൾ പോകുമ്പോൾ നസീറ എറണാകുളം പള്ളൂർത്തിയിൽ ഒരു മെസ്സേജ്, എന്റെ ബ്രദറിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്, അപ്പൊ അവർക്ക് വേണ്ടി ഒരു പാട്ട്, ഗസൽ എന്ന ഫിലിമിലെ പാട്ടാണ്, എന്റെ വാപ്പിച്ചി മരിച്ചു, എന്റെ ബ്രോ ആണ് എന്റെ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് നമ്മുടെ വീട്ടില് അല്ലെ ഒരു അച്ഛനില്ലെങ്കിൽ ചിലപ്പോൾ അച്ഛന്റെ സ്നേഹം കൂടി അമ്മയായിരിക്കും, ചില സമയത്ത് ബ്രദേഴ്സ് അമ്മമാരുണ്ടെങ്കിൽ അവര് ആ ഒരു കരുതലും ആ ഒരു തണലും ഒക്കെ അവർക്കുവേണ്ടി നൽകും. അപ്പൊ അതുകൊണ്ട് തന്നെ ആണ് എനിക്ക് തോന്നുന്നു നസീറ മെസ്സേജ് അയച്ചിരിക്കുന്ന ബ്രദറിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ എന്തായാലും ബ്രദറിന്റെ വൈഫിന്റെ പേര് പറഞ്ഞിട്ടില്ല, എന്നാലും ബ്രദറിന്റെ പേരും പറഞ്ഞിട്ടില്ല, എന്തായാലും ബ്രദർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും പേര് കൂടി ഒന്ന് അയക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അതുകൂടി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ഉറപ്പായും പറയുന്നതായിരിക്കും.
1: അടുത്ത മെസ്സേജ്, ഹലോ വാട്സ്ആപ്പ്, എന്റെ പേര് രേഷ്മ, കാക്കനാടാണ് സ്ഥലം. എനിക്ക് അതിരൻ മൂവിയിലെ ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ നിന്ന് സോങ് വെച്ചു തരുമോന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാ അച്ഛന്മാർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ അയച്ചിട്ടുണ്ട് കേട്ടോ.
0: നമസ്കാരം വാട്സ്ആപ്പ്, ചേർത്തല കളവും കോളത്തു നിന്നും സിബിയുടെ മെസ്സേജ് ആണ്, സ്വപ്ന മകൾ അദ്വൈത.

0: അന്താരാഷ്ട്ര യോഗ ദിനാശംസകൾ നേർന്നുകൊണ്ട് സുകൃതം എന്ന സിനിമയിൽ ഏതിലൊരു പാട്ട് വെച്ചാലാമോ ഈ രണ്ട് ആർജിമാർക്ക് എല്ലാ ശ്രോതാക്കൾക്കും പിതൃദിനാശംസകളും ശുഭദിനവും നേർന്നുകൊണ്ട് സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ്.
1: ഫൗസിയ മൻസൂറിന്റെ മെസ്സേജ് ഉണ്ട്. ഹായ് അംബിലിജി, ജലീൽജി കേട്ടുകൊണ്ട് കൂടെ ഉണ്ടട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും കേട്ടുകൊണ്ട് കൂടെ നിൽക്കുക. ഹായ് ജലീൽ അംബിലി, ഗുഡ് മോർണിംഗ്. എന്റെ പേര് ഷഹീബ. കേട്ടുകൊണ്ട് കൂടിയുണ്ട്. ഹാപ്പി ഫാദേഴ്സ് ഡേ എല്ലാവർക്കും, എല്ലാ അച്ഛന്മാർക്കും അച്ഛനെ പോലെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഫാദേഴ്സ് ഡേ വിഷ് ചെയ്തിട്ടുണ്ട്.
0: ഓക്കെ, എന്തായാലും പാട്ടുകൾ ചോദിക്കുന്നില്ല, സമയക്കുറവ് മൂലം ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ സൽമ ജമാലിന്റെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് ജലീലാണ് അമ്പിളി, ഹാപ്പി ഫാദേഴ്സ് ഡേ ആൻഡ് വേൾഡ് മ്യൂസിക് ഡേ ആശംസകൾ. ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, പ്ലേ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു ഫാദേഴ്സ് ഡേ ആശംസകളാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അനിത ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഫാദേഴ്സ് ഡേ. എന്റെ വാപ്പ മരിച്ചിട്ട് 31 വർഷം തികയാൻ പോകുന്നു. എന്റെ കല്യാണത്തിന് മുമ്പാണ് വാപ്പ മരിച്ചത്. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ല. ഞങ്ങൾ 7 പെൺകുട്ടികളായിരുന്നു, അതിൽ ഏറ്റവും ലാസ്റ്റ് ഞാനായിരുന്നു. അമ്പിളി പറഞ്ഞ പോലെ ഞാൻ 1979-90 ഒരു കുട്ടിയായിരുന്നു. എന്റെ അച്ഛനും അമ്പിളി എന്നെ ഓർമ്മപ്പെടുത്തി. ആ സ്വഭാവം ശരിയാണ്, നല്ല ഗൗരവമുള്ള നല്ല സ്നേഹമുള്ള വാപ്പയായിരുന്നു. പക്ഷെ എന്റെ മകൾക്ക് കിട്ടിയത് അവളുടെ ഒരു ഫ്രണ്ടാണ് വാപ്പ. ശരിയാണ്, ഇപ്പോഴത്തെ അച്ഛന്മാർ എല്ലാം നല്ല അടുപ്പമാണ് മോളോട്. എനിക്കൊരു പാട്ട് വെച്ച് തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനിതയാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മെസ്സേജ്.
1: അപ്പൊ നമ്മള് അനിത, ഒരുപാട് ഒരുപാട് സ്നേഹവും സന്തോഷവും.
0: നമ്മൾ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ജനറേഷനിലുള്ള ഫാദേഴ്സിന്റെ മക്കളെ കുറിച്ച് അറ്റാച്ച്മെന്റ് കൂടുതലാണെന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്, യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അനിത അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം
1: ഇപ്പോഴത്തെ കുട്ടികളാണ് കുറച്ചും കൂടി അല്ലെ. പക്ഷേ പഴയ അച്ഛന്മാരുടെ ആ സ്നേഹം എന്ന് പറഞ്ഞ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അതൊരു പ്രത്യേക സ്നേഹം തന്നെയായിരുന്നു അല്ലെ. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുന്നു. ഹായ് ഗുഡ് മോർണിംഗ്, റെയിൻബോ നമസ്കാരം. എനിക്ക് മിനുങ്ങും എന്ന സോങ് വെച്ച് തരുമോന്ന് ചോദിച്ചിട്ടുണ്ട്. എന്റെ ഉപ്പ ഇന്ന് ജീവിച്ചിരിപ്പില്ല, ഉപ്പാക്ക് എന്താ ഞങ്ങളെ ജീവനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നസീറയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്, പള്ളിനടയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എന്തായാലും ആ ഉപ്പ എപ്പോഴും കൂടെ തന്നെ ഉണ്ട് അല്ലെ. ഇപ്പോഴും ആ കരുതലൊക്കെ നമുക്ക് ഇടക്കിടക്ക് നമുക്ക് ഒരു ബ്ലെസ്ഡ് ആയിട്ട് സ്നേഹമായിട്ടൊക്കെ അനുഭവിക്കാനായിട്ട് പറ്റും.
0: അപ്പയ്ക്ക് വേണ്ടി നല്ലൊരു പാട്ട് പ്ലേ ചെയ്യാമോ, ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണപ്രിയ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. രാമപുരത്തു നിന്നാണ് മെസ്സേജ്. ഹാപ്പി ഫാദേഴ്സ് ഡേ ടു ഓൾ ഫാദേഴ്സ്. എല്ലാ ഫാദേഴ്സിനും വേണ്ടിയിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻസി രാജേഷിന്റെ മെസ്സേജിന് ചേർത്തലയിൽ നിന്നാണ് മെസ്സേജ്. എന്റെ അപ്പൻ വളരെ ചെറുപ്പത്തിലേ ഞങ്ങൾ വിട്ടുപിരിഞ്ഞ് സ്വർഗത്തിൽ പോയി വിശ്രമിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ഭയങ്കരമായി മിസ് ചെയ്യും. അപ്പൊ ഏറെ ഇഷ്ടപ്പെട്ട പാട്ടുപാടി ഉറക്കാം ഞാൻ എന്ന പാട്ട് വെക്കാമോ, ഈ പാട്ടുപാടിയാണ് ചെറുപ്പത്തിലെ എന്നെയും ചേട്ടനെയും ഉറക്കിയത് എന്നൊക്കെ പറഞ്ഞാണ് ആൻസി രാജേഷ് ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്.
1: മെസ്സേജ്, ഹായ് റെയിൻബോ, എന്റെ പേര് മണി എന്നാണ്. എന്റെ വീട് വടക്കംപുറമാണ്. എന്റെ മോൾക്ക് വേണ്ടി സൂര്യനായി തഴുകി ഉണർത്തി തുമേൻ അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന പാട്ട് വെച്ച് തരുമോ. കുറെ പ്രാവശ്യം പറഞ്ഞെങ്കിലും ഇത് പാട്ട് കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മോൾക്ക് വേണ്ടിയിട്ട്, മോളുടെ പേരും കൂടെ വെച്ചിരുന്നെങ്കിൽ, മോൾ സൂര്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സൂര്യകുട്ടിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് നമ്മൾ ഇതിന്റെ ഇടയിൽ ഈ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടോ എന്നറിയാം.
0: എന്തായാലും പ്രോഗ്രാമിൽ
1: പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു
0: അല്ലേ.
1: അപ്പൊ എന്തായാലും വിഷസ് അറിയിക്കുകയാണ് മണിയുടെ വിഷസ്.
0: ദീപ സുരേഷ് ചാലക്കുടിയിൽ നിന്ന് കേട്ട് കേട്ട് കൂടെ ഉണ്ട് എന്ന് പാട്ട് ചോദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ ആയിട്ട് എന്റെ ഉപ്പ ഖാലിദ്, ഹസ്ബൻഡ് സിറാജ് എന്നിവർക്ക് വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരുമ്പോൾ, അത് മാത്രമല്ല ഞാൻ വിചാരിച്ചാലും മനോഹരമായി മക്കളെ സ്നേഹിക്കുന്നൊക്കെ സ്പെഷ്യൽ താങ്ക്സും പറയുന്നു. ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തൻസിലയാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ഞാൻ നീതു സണി, ശിരിങ്ങാലക്കുട പടിയൂരിൽ നിന്നുമാണ്. ഫാദേഴ്സ് ഡേ സ്പെഷ്യലായി എന്റെ രണ്ട് അച്ഛന്മാർക്കും ഉണ്ണികൃഷ്ണൻ സജയൻ ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ്
1: വന്നിരിക്കുന്നത്. മെസ്സേജ് അയച്ചിരുന്നു ഗുഡ് മോർണിംഗ് ഒക്കെ വിഷയത്തിന്, എന്നും എല്ലാ അച്ഛന്മാർക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ അച്ഛന്മാർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാട്ടുകൾ അത്രയും പ്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ വടക്കംപുറത്ത് നിന്ന് മണി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉത്രമോൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഉത്രമോൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് തന്നെ നമ്മൾ പ്ലേ ചെയ്യും. പറവൂര് നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ,
0: ഈ സമയത്തായാലും നമ്മുടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പ്രോഗ്രാമിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8547341075 ഈ നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. ഇനി ബാക്കി മെസ്സേജിലേക്ക് പോയാലോ.
1: അതായത് നമ്മള് ഈ ഒരു സമയത്തിനുള്ളിൽ എല്ലാ മെസ്സേജും വായിച്ചു തീർക്കാന്നുള്ളതാണ്. ഗുഡ് മോർണിംഗ്, സന്തോഷാണ് പെരിഞ്ഞനത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എനിക്ക് നല്ലൊരു

0: ഫാദേഴ്സ് ഡേ ആയിട്ട് വെച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. വട്ടയിലെ പന്തലിട്ട് എന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട്. യാത്രക്കാരെ ശ്രദ്ധിക്കുക എന്ന പാട്ട് ഇന്ദു വൈക്കത്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡെഡിക്കേഷൻ ടു ഓൾ മൈ റെയിൻബോ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ദു ഒരു എല്ലാവർക്കും, എല്ലാ ആർജേസിനും, എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്.
1: നമ്മൾ ആ ഒരു പാട്ടാണ് നമ്മുടെ വാട്സാപ്പിലൂടെ ഇനി പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇന്ദു ആണ് വൈക്കത്ത് എന്നാണ് ഈ പാട്ടിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത്.

0: അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ജസ്നി മോഹൻ കുമ്പളത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പം എന്തായാലും ഋഷികേഷിന്റെ ഫാദറിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ഹായ്, ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ഹാപ്പി ഫാദേഴ്സ് ഡേ. മൈ അച്ഛൻ മധു ആൻഡ് മൈ ഹസ്ബൻഡ് സജിത്ത് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അനുപമയാണ് ചിറ്റൂരിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും അനുപമ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് നമ്മൾ അടുത്ത പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്.
1: അശ്വതി കൊടകരയിൽ നിന്ന് മെസ്സേജിന്, ഹാപ്പി ഫാദേഴ്സ് ഡേ ടു ഓൾ ഫാദേഴ്സ്. എന്റെ അച്ഛൻ ഗോപാലകൃഷ്ണനും എന്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ സാജനും ഒരു സ്പെഷ്യൽ ഫാദേഴ്സ് ഡേ വിഷസ് പറയണം. ഫാദേഴ്സ് ഡേ ആണ് മറന്നുപോയി, സോ എഫ് എം കൂടെ ഒരു സ്പെഷ്യൽ വിഷസ് പറഞ്ഞാൽ നല്ലതാണെന്ന് തോന്നി. താങ്ക് യു റെയിൻബോ എഫ് എന്ന് പറഞ്ഞു. അപ്പൊ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ആ രണ്ട് അച്ഛന്മാർക്കും, അതായത് സാജൻ അച്ഛനും അതുപോലെ തന്നെ ഗോപാലകൃഷ്ണൻ അച്ഛനും, ഇവർ രണ്ടുപേർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി. അശ്വതിയാണ് നമ്മുടെ കൊടകരയിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്.
0: മനു അയച്ചിട്ടുണ്ട് മെസ്സേജ് രാമപുരത്ത് നിന്നാണ്. ഹായ് ഗുഡ് മോർണിംഗ് വാട്സപ്പ്, എനിക്ക് വല്യേട്ടൻ മൂവിയിലെ നിറനാഴി പൊന്ന് എന്ന പാട്ട് വെച്ചു തരുമോ, എന്റെ ഫാമിലിക്കും എഫ് എം ഫാമിലിക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും മനു നമ്മൾ തീർച്ചയായിട്ടും ഈ ഡെഡിക്കേഷൻ സ്വീകരിച്ചിരിക്കുകയാണ്.
1: ഓക്കെ, മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് അച്ഛൻ മധുവിനും അതുപോലെ ഹസ്ബൻഡ് സജിത്തിനും വേണ്ടിയിട്ട് അനുപമയാണ് ചിറ്റൂർ നിന്നാണ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലീല സിറിലിന്റെ ഒരു മെസ്സേജ് ഉണ്ട്, വൈപ്പിലുള്ള വളപ്പിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്റെ അപ്പച്ചൻ ഓർമ്മയായിട്ട് 8 വർഷമാകുന്നു, മക്കളെ സ്നേഹിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചു എന്നാണ് മെസ്സേജ്. ജോഷി അങ്കമാലി ഒരു മെസ്സേജ്, ഇന്ന് ലോക സംഗീത ദിനമാണ്, റെയിൻബോയിൽ ഗായകരായ എല്ലാ അവതാരകർക്കും സംഗീത ദിന ആശംസകൾ നേരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്.
0: ആശ ചേരാതെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ അച്ഛന്റെ പേര് കൊച്ചപ്പൻ എന്നാണ്, അച്ഛൻ ഓർമ്മയായിട്ട് ഒരു 7 വർഷമായി. എന്തായാലും അച്ഛന് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ചു തരണം, എല്ലാവർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗുഡ് മോർണിംഗ് വാട്സപ്പ്, എന്റെ പേര് ജലീൽ, നമ്മുടെ ജലീലിന്റെ പേരിൽ തന്നെയുള്ള ഒരു മെസ്സേജാണല്ലോ. കൊച്ചിയിൽ നിന്നും ഏവർക്കും ഫാദേഴ്സ് ഡേ ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പാട്ട് ചോദിക്കുന്നില്ല, ഏതായാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കുന്നുണ്ട്.
1: കുമാർ മുടപ്പല്ലൂർ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചാൽ അലീന. ഓക്കെ, അലീന ആ പാട്ടാണ് ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ആശംസകളും, ഹാപ്പി ഫാദേഴ്സ് ഡേ ടു ഓൾ ഫാദേഴ്സ്. എന്റെ അച്ഛന് വേണ്ടിയിട്ട് ഇനി പ്ലേ ചെയ്യുന്ന ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സഹദേവൻ എന്നാണ് അച്ഛന്റെ പേരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, അപ്പൊ എന്തായാലും ബാക്കി മെസ്സേജിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. വിനീതയാണ് ചോറ്റാനിക്കരയിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. തെങ്കാശി പട്ടണം എന്ന മൂവിയിലെ ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചു എന്നാണ് മെസ്സേജ്.
0: ആതിര സുഭാഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ ചാലക്കുടിയിൽ നിന്നാണ്. ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ ആയിട്ട് അമരൻ മൂവിയിലെ എരാക്കിളി പൊന്മകളെ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അച്ഛൻ ഗൾഫിലാണ്, അച്ഛന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആതിര, തീർച്ചയായിട്ടും അച്ഛന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൊടുക്കുന്നുണ്ട്.
1: ഇനി നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത് തെങ്കാശി പട്ടണം എന്ന മൂവിയിലെ പാട്ടാണ്. ഈ ഒരു പാട്ട് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും നമ്മൾ ബാക്കി മെസ്സേജിലേക്ക് പോകുന്നതായിരിക്കും. ഇനി ആരുടെയെങ്കിലും മെസ്സേജ് വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും
0: ജസ്റ്റ് ഒന്ന്
1: തംസപ്പ് കടിച്ച് നിങ്ങൾ മെസ്സേജ് പോപ്പ് ചെയ്ത് വരും. മാക്സിമം എല്ലാം വായിച്ചാൽ ഒന്നോ രണ്ടോ മെസ്സേജ് മാത്രമേ ഇനി വായിക്കാനുള്ളത്, ബാക്കി എല്ലാ മെസ്സേജും വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തെങ്കാശി പട്ടണം എന്ന മൂവിയിലെ പാട്ട് വരുന്നുണ്ട്. വിനീതയാണ് ചോറ്റാനിക്കരയിൽ നിന്നാണ് ഈ ഒരു പാട്ടിനെ റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത്.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ഈ സിനിമയിലെ പാട്ടാണ് കേട്ടത്. 10 മണി കഴിഞ്ഞ് 40 മിനിറ്റും 45 സെക്കൻഡും ആയിരിക്കുകയാണ്.
1: അപ്പോ അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണ്. ജസ്നി മോഹനാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജസ്നി പറഞ്ഞിട്ടുണ്ട്, എന്റെ മോൻ ഋഷികേഷിന്റെ അച്ഛൻ, അതായത് മോഹനൻ എന്നാണ് പേര്.

0: സമയം 10 മണി കഴിഞ്ഞ് 49 മിനിറ്റ് 35 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പം ഇന്ന് ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അല്ലെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ പങ്കുവെക്കുന്നുണ്ട്.
1: അതുപോലെ മ്യൂസിക് വേൾഡ് മ്യൂസിക് ഡേ കൂടിയാണ് ഇന്ന്. സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നല്ല നല്ല മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ഒരുപാട് ഓർമ്മകൾ, അച്ഛനെ പറ്റിയുള്ള ഓർമ്മകൾ ഷെയർ ചെയ്തു. അതുപോലെ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകളിലൂടെ മിന്നി മറിഞ്ഞിട്ടുണ്ടാകും. എന്തായാലും ഇനി അച്ഛൻ അടുത്തില്ലെങ്കിൽ എന്തൊരു ഉറപ്പായിട്ടും ഒരു കോൾ അകലെ അച്ഛനുണ്ടാവും. അപ്പോൾ അച്ഛനെ ഒന്ന് വിളിക്കുക. ഇനി കൂടെ ഇല്ലാതെ, അതായത് എന്താ പറയുന്നത്, നമ്മളെ വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരെ ആ ഒരു അവരുടെ സ്വർഗത്തിലിരുന്ന് നമ്മളെ വിഷ് ചെയ്യുന്നുണ്ടാകും. ഉറപ്പായിട്ടും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അവരെ അനുഗ്രഹമൊക്കെ. അപ്പം എന്തായാലും എല്ലാവർക്കും ഇന്ന് ഫാദേഴ്സ് ഡേ ആയിട്ട് നല്ല നല്ല ആശംസകൾ നിങ്ങൾക്ക് തരികയാണ്.
0: ഗുഡ് മോർണിംഗ് ജലീലാൻ അമ്പിളി, ഹാപ്പി ഫാദേഴ്സ് ഡേ. സിൽഫയാണ് നെട്ടൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചത്. ഇന്ന് എന്റെ അപ്പിച്ചി മാർട്ടിന്റെ പിള്ളേരുടെ അപ്പൻ ആയ ഷിബിൻ ഇവർക്ക് വേണ്ടി നല്ലൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്റെ മെസ്സേജ് വായിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഉഷ മുകുന്ദനാണ്, ഞാൻ പറഞ്ഞു കുറച്ച് മെസ്സേജിന്റെ ഇടയിൽ പെട്ടുപോണതാണ്, വിട്ടുപോണതാണ്. അപ്പോൾ എന്റെ അച്ഛൻ ഞങ്ങൾ വിട്ടുപോയിട്ട് ഓഗസ്റ്റ് 20 വരുമ്പോൾ 17 വർഷമായി. ആ ഓർമ്മയ്ക്ക് വേണ്ടി നല്ലൊരു പാട്ട് പ്ലേ ചെയ്യുമോ എന്നൊക്കെ
1: ചോദിച്ചിട്ടുണ്ട്
0: മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: അടുത്ത മെസ്സേജ് സഫ്നയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്, കൊടുങ്ങല്ലൂരിൽ നിന്നാണ്.

0: ാണ് എന്റെ മകനായ ഐസാൻ അമീഷ് നിന്റെ 5th ബർത്ത്ഡേ ആണ് ഇന്ന്. എന്റെ മോന് വേണ്ടിയിട്ട് ചെല്ലക്കാറ്റ് എന്ന രോമാഞ്ചം മൂവിയിലെ പാട്ട് വെച്ച് തരുമോന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്പൊ മോൻ എല്ലാവിധ വിഷസും അറിയിക്കുന്നു. ഐസാന് 5th ബർത്ത്ഡേ വിഷ് ചെയ്യാണ്.
1: ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു മെസ്സേജ്. പക്ഷെ അയച്ച ആളുടെ പേരും അത് അലിക്കുഞ്ഞെന്നാണ് പ്രൊഫൈൽ നെയിം കാണുന്നത്. ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചു എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്ലീസ് റീഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജിന് നോക്കിയേ. ഈ പുഴം കടന്ന മൂവിയിലെ പാട്ടിന് വേണ്ടിയിട്ടാണ് തുറവൂരിലുള്ള പ്രഭാകരൻ രാഗിണി ദമ്പതികൾക്ക് വേണ്ടിയിട്ട് ചേർത്തല തണ്ണീർ മുക്കത്ത് നിന്ന് പൊന്നപ്പൻ സുമ ഇവർ രണ്ടുപേരും ചേർന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: മണി വടക്കം പറവൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ മകൾ ജസ്നയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഫാദേഴ്സ് ഡേയുടെയും മ്യൂസിക് ഡേയുടെയും ആശംസകളും മണി നേരുന്നുണ്ട് കേട്ടോ. എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിക്കുന്നു.
1: അഡ്രിയൽ ജെയിൻ ജോജോ, എന്റെ പപ്പ

0: പെരുമ്പടന്ന എന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്.
1: ഇനിയും ആരുടെയെങ്കിലും മെസ്സേജ് ഒക്കെ വായിക്കാൻ വിട്ടുപോയിട്ടുണ്ട്, ജസ്റ്റ് എന്തെങ്കിലും ഒരു മെൻഷൻ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പോപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വായിക്കാം. നമ്മളുടെ ഇങ്ങനെ വായന, നമ്മളിങ്ങനെ വിരലോടിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ കണ്ണിൽ പെടാതെ ഏതെങ്കിലും മെസ്സേജ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ, അപ്പം എന്തായാലും തീർച്ചയായിട്ടും നമ്മളെല്ലാ മെസ്സേജുകളും തന്നെ ഏകദേശം കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ജലീല?
0: യെസ്, മാക്സിമം മെസ്സേജ് എല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ലാസ്റ്റ് വന്ന ആ ഒരു റിക്വസ്റ്റ് പാട്ടിലേക്ക് പോവുകയാണ്. 10 മണി കഴിഞ്ഞ് 52 മിനിറ്റും 42 സെക്കൻഡും ആയിരിക്കുകയാണ്. ഒരുപാട് പേര് അച്ഛന്മാർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാട്ട് നമ്മളങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് സമ്മാനിക്കുകയാണ്. അമ്പിളിയും ജലീലുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് റെയിൻബോ എഫ് കൊച്ചി 107.5 ൽ.

0: അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ പ്രോഗ്രാമിന്റെ സമയം അല്ലേ.
1: നിങ്ങളുടെ കൂടെ ഞങ്ങൾ രണ്ടുപേരും ആർജെ ജലീലും ആർജെ അംബ്ലീഷിനും ആണ് ഉള്ളത്. അപ്പോ ഇത്രയും നേരം നമ്മളിങ്ങനെ ഒരുപാട്
0: സംസാരിച്ചോണ്ടിരിക്കുന്നു,
1: വായിക്കാനുണ്ട്. ലാസ്റ്റ് പോപ്പപ്പ് ചെയ്ത് വന്ന കുറച്ച് മെസ്സേജുകളുണ്ട്. ഹലോ റെയിൻബോ, എന്റെ പേര് നവനീത്, കൊടുങ്ങല്ലൂർ പുല്ലാറ്റ് നിന്നാണ് ഇന്ന് രാവിലെ മുതൽ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി ഫാദേഴ്സ് ഡേ ടു ഓൾ, എല്ലാവർക്കും.
0: അതുപോലെ തന്നെ ജലീലാന അമ്പിളി, ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിച്ചെന്ന പേരിൽ അച്ഛന്റെ സ്നേഹം മരിക്കുകയോ നിഷേധിക്കപ്പെട്ട എന്റെ അച്ഛൻ ഓർമ്മയായിട്ട് 4 വർഷം ജീവിച്ച് കൊതി തീരാതെ പോയ ഭർത്താവിന്റെ അച്ഛൻ, എന്റെ കുട്ടികളുടെ പെർഫെക്റ്റ് അച്ഛൻ, എന്റെ ഹസ്ബൻഡ്, എല്ലാ സ്നേഹനിധിയായ അച്ഛന്മാർക്കും വേണ്ടി ആശംസകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് ചോദിച്ചു. പക്ഷെ നമുക്ക് സമയക്കുറവ് മൂലം ആ പാട്ട് പ്ലേ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ദിലീപ് കുവൈറ്റിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷം, പ്രവാസി മലയാളികളായിട്ടുള്ള ഒരുപാട് പേര് നമ്മളെ കേട്ട് സപ്പോർട്ട് ചെയ്യുന്നതിലും. അപ്പൊ കുവൈറ്റിൽ നിന്നാണ് മെസ്സേജ് ദിലീപ്.
1: ശരിക്കും മക്കളടുത്തില്ലാത്തതിന്റെ ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ അവരുടെ മക്കളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഈ ഒരു ദിവസം അല്ലെ.
0: നല്ലൊരു പാട്ട് വെച്ച് തരുമോന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ദിലീപിന്റെ ഒരു മെസ്സേജ്. തീർച്ചയായിട്ടും ലാസ്റ്റ് പ്ലേ ചെയ്ത പാട്ട് നമ്മൾ പ്ലേ ചെയ്തിരിക്കുകയാണ്. അശ്വിൻ നായത്തോട് മെസ്സേജ്, എന്റെ അനിയത്തി ആശിയു, അശിയു എന്നാണ് എനിക്ക് തോന്നുന്നു, ഐഷു, പക്ഷെ സ്പെല്ലിംഗ് മാറിപ്പോയെന്ന് തോന്നുന്നു. ഇന്ന് നീറ്റ് എക്സാം എഴുതാണ്. അപ്പൊ ഐഷുവിനും നീറ്റ് എക്സാം എഴുതുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. കൂടാതെ ഞങ്ങളുടെ സജി അച്ഛനും എല്ലാ അച്ഛന്മാർക്കും ഒരു അടിപൊളി ഫാദേഴ്സ് ഡേ ആശംസകളും നേരുന്നു.
1: അതുപോലെ തന്നെ എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും,
0: അതെ അതെ, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പാട്ട്
1: ചോദിച്ചിട്ടുണ്ടായിരുന്നത്.
0: യെസ്. അപ്പൊ ഏതായാലും ഇന്നത്തെ ദിവസം ഫാദേഴ്സ് ഡേ മാത്രമല്ല, ഇന്ന് June 21 ലോക സംഗീത ദിനം കൂടിയാണ്, വേൾഡ് മ്യൂസിക് ഡേ കൂടിയാണ്. സംഗീതത്തെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ തന്നെ സംഗീതത്തോടൊപ്പം ജീവിക്കുന്നവർക്കും ഏറെ പ്രത്യേകതയുള്ള ഒരു ദിവസം കൂടിയാണ്. സന്തോഷത്തിനും സങ്കടത്തിനും പ്രതീക്ഷയ്ക്കും പ്രണയത്തിനും ഒരുപോലെ ഭാഷയാകുന്ന ഒരു അത്ഭുതമാണ് സംഗീതം എന്ന് പറയുന്നത്. വാക്കുകൾക്ക് പറയാൻ കഴിയാത്ത പല വികാരങ്ങളും ഒരു ഗാനത്തിന് നമ്മളിലേക്ക് എത്തിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ സംഗീതം ലോകത്തെ ഒന്നിപ്പിക്കുന്ന ഒരു ഭാഷയായി അറിയപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിനും ഒരു പാട്ടിന്റെ ഓർമ്മയുണ്ടാവും. ബാല്യകാലത്തിന്റെ മധുര സ്മരണകൾ ഉണർത്തുന്ന ഗാനങ്ങൾ, സൗഹൃദത്തിന്റെയും പ്രണയത്തിന്റെയും നിമിഷങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഗാനങ്ങൾ, ജീവിതയാത്രയിൽ ഊർജ്ജവും പ്രത്യാശയും പകരുന്ന ഗാനങ്ങൾ, അങ്ങനെ സംഗീതം നമ്മുടെ ലൈഫില്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ലോക സംഗീത ദിനമായ ഇന്ന് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് മെസ്സേജ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഒക്കെ നേർന്നുകൊണ്ട് തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നുണ്ട്. പക്ഷെ അംബിലിഷിനു ഇവിടെ തന്നെ ഉണ്ടാകും
1: തീർച്ചയായിട്ടും. ഇന്ന് മ്യൂസിക് ഡേയും ഫാദേഴ്സ് ഡേ ഒക്കെ ആയിട്ട് കൂട്ടുകൂടി ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ അങ്ങ് പോകുന്നില്ല. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷത്തോടുകൂടി ഫാദേഴ്സ് ഡേയും അതുപോലെ തന്നെ മ്യൂസിക് ഡേയും, ചിലപ്പോൾ മരുന്നിനേക്കാളും അപ്പുറത്തേക്ക് ഒക്കെ നമ്മുടെ മനസ്സിനെ സുഖിപ്പിക്കാനായിട്ട് ട്രീറ്റ്മെന്റ് ആയിട്ട് മാറുന്ന നമ്മുടെ സംഗീതത്തെ എപ്പോഴും നെഞ്ചോട് ചേർക്കുന്ന എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നൽകിക്കൊണ്ടാണ് ഞങ്ങൾ തൽക്കാലം ഈ പ്രോഗ്രാം, ഈ ഒരു ഷോ വൈൻഡ് അപ്പ് ചെയ്യുന്നത്.
0: 12 മണിക്ക് അംബിലിഷിന് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാൻ യുവർ ചോയ്സിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ സംഗീതത്തിന്റെ അതിരുകളില്ലാത്ത ലോകത്തെ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ മനസ്സിനെ സ്പർശിക്കുന്ന ഒരുപിടി മനോഹര ഗാനങ്ങളുമായി ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്.
1: ഇത്രയും നേരം നിങ്ങൾക്ക് കൂട്ടായിരുന്നത് ഞങ്ങൾ രണ്ടുപേരാണ്, ആർജെ അംബിലിഷിനു
0: ആൻഡ് ആർജെ ജലീൽ. അപ്പൊ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം മറ്റൊരു പ്രോഗ്രാമിലൂടെ. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, വിത്ത് ലവ് ഫ്രം ജലീൽ.

0: turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.
1: News Rainbow.
2: നമസ്കാരം, റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. യോഗ ഒരു ജീവിത രീതിയായി മാറുമ്പോൾ അത് മാനവ ഐക്യത്തിന്റെ അടിത്തറയായി വർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിൽ യോഗ ദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാരും പ്രമുഖ വ്യക്തികളും വിവിധ സംഘടനകളും യോഗ ചെയ്ത് ആഘോഷങ്ങളിൽ പങ്കാളികളായി. യോഗയെ ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹത്തായ സേവനമാണ് കാഴ്ചവച്ചതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സമർപ്പിക്കും. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നിവയാണ് കമ്മീഷൻ ചെയ്യുന്നത്. അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ തമ്മിൽ നിർണായക ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിൽ. ലെബനിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ടെഹ്റാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. നീറ്റ് യു ജി പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അന്തരിച്ച കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പിന്റെ സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തായിരുന്നു 92 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കണ്ണൂർ പയ്യാമ്പലത്ത് തിരയിൽപ്പെട്ട് കാണാതായ ബാംഗ്ലൂർ സ്വദേശി സന്തോഷ് കുമാറിന്റെ മൃതദേഹം കണ്ടെത്തി. സന്തോഷ് കുമാറിനെ ഇന്നലെയാണ് കാണാതായത്. ഇന്ന് ലോക സംഗീത ദിനം. അമേച്ചർ പ്രൊഫഷണൽ സംഗീതജ്ഞരെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാത്തരം സംഗീത വിഭാഗങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം.
1: ന്യൂസ് റെയിൻബോ.
3: You are listening to FM Rainbow 107.5, musically yours.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ്എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: No breaks, no boring. Just your favorite tracks back to back.

are listening to FM Rainbow 107.5. കുറിച്ച്

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027. നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ടെലി ഹൈഫൻ ലോ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: You are listening to Akashvani Rainbow FM Kochi 107.5. 107.5.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Music leaders. You are listening to Rainbow FM Kochi 107.5.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫം റെയിൻബോ 107.5. Musically yours.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി FM Rainbow 107.5. Musically yours.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Music.

ഹലോ, നമസ്കാരം. ആകാശവാണി എഫ് എം റെയിൻബോ 107.5-ൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ചോയ്സുമായിട്ട് അംബ്ലീഷിനുമാണ്. ഇന്ന് ഒട്ടേറെ പ്രത്യേകതകളുള്ള ദിവസമാണല്ലേ. ഇന്ന് ഏറ്റവും നല്ല ഒരു പ്രത്യേകത, മനസ്സിന് സുഖം തരുന്ന ഒരു പ്രത്യേകത നമുക്കറിയാം, വേൾഡ് മ്യൂസിക് ഡേ ആണ്. സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവർക്കും സംഗീതത്തെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ ഒരുപാട് പ്രാധാന്യമുള്ള ദിവസം. പ്രത്യേകിച്ചും മലയാളികളുടെ ജീവിതവുമായിട്ട് ഇഴചേർന്നിരിക്കുകയാണ് സംഗീതം. സന്തോഷത്തിലായിക്കോട്ടെ, സങ്കടത്തിലായിക്കോട്ടെ, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് ഒരു സംഗീതം അല്ലേ. ആ സംഗീതത്തിൻ്റെ മൂഡ് ചിലപ്പോൾ ഒന്ന് മാറിയേക്കാം, പക്ഷേ സംഗീതം എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് അതിനേക്കാൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ അച്ഛന്മാരുടെ ദിവസം അല്ലേ, അച്ഛൻ്റെ ദിവസമാണ്, ഫാദേഴ്സ് ഡേ ആണ് ഇന്ന്. അതും ഒരു സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന യോഗ ഡേ കൂടിയാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ്, ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ റെയിൻബോയിൽ കൂട്ടുചേർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ഷോയിലേക്ക് കൂട്ടുചേരാൻ എന്താ ചെയ്യേണ്ടതെന്നറിയാലോ? യെസ്, വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484-242-8101. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അടുത്ത് ഒന്നും വിളിച്ചിട്ടില്ല എങ്കിൽ, അതായത് നമുക്ക് എല്ലാവർക്കും അവസരം കിട്ടണമല്ലോ, അപ്പോൾ ഈ ഒരു ഒന്ന് രണ്ട് ആഴ്ച ഗ്യാപ്പിട്ടൊക്കെയാണ് നമ്മൾ വിളിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അപ്പോൾ അങ്ങനെയുള്ള കുറേ സുഹൃത്തുക്കൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പ്രത്യേകതകളുള്ള ഫാദേഴ്സ് ഡേയുടെ ആയിക്കോട്ടെ, വേൾഡ് മ്യൂസിക് ഡേയുടെ ആയിക്കോട്ടെ, എന്തിൻ്റെയും ആശംസകളും അതുപോലെ തന്നെ നിങ്ങളുടെ ഓർമ്മകൾ. ഇപ്പോൾ അച്ഛൻ്റെ ഓർമ്മകൾ ഇല്ലാത്ത ആരും ഇല്ലല്ലേ. എല്ലാ രീതിയിലുള്ള ഓർമ്മകളും, അച്ഛൻ ബാല്യകാലത്തിൽ തന്ന കുറേ ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിൽ മിന്നി മറയുന്നുണ്ടാവും. രാവിലെ തൊട്ടുള്ള ഓരോ പ്രോഗ്രാംസിലും നമ്മളത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളെ വിളിച്ച് ഷെയർ ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 0484-242-8101. ഇന്ന് യുവർ ചോയ്സിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്വന്തം അംബ്ലീഷിനും.

0: വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു. സ്റ്റേഷൻ ക്ലോക്കിൽ 12 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കോളറിലേക്ക് പോവുകയാണ്. ഹലോ ഹലോ
1: ഹലോ,
0: നമസ്കാരം. കുറേ നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? ആ ഒരു പാട്ട് തീരുന്നവരെ ക്ഷമയോടുകൂടിയിരുന്നു. കണ്ടോ, അതാണ് ഭാഗ്യം ഉണ്ട് കേട്ടോ. ആളുടെ പേര് പറയോ.
1: എന്റെ പേര് സുമംഗല.
0: സുമംഗല, അപ്പൊ സുമംഗലക്ക് നല്ല ഭാഗ്യമുള്ള ദിവസമാണ് അല്ലേ? സ്ഥലം എവിടെയാ? ഓ, കുറുമശ്ശേരി അല്ലേ. ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: ഇല്ല, കഴിച്ചിട്ടില്ല. കഴിക്കാൻ സമയം
0: ആവണേ ഉള്ളൂ. പക്ഷെ ഞാൻ

0: ചൂട്ടോ.
1: അതെ.
0: അപ്പോ വേറെ വീട്ടിൽ ആരൊക്കെ ഉള്ളേ?
1: വീട്ടില് എന്റെ ഹസ്ബൻഡും എനിക്കൊരു മോളും.
0: മോളുടെ പേരെന്താ?
1: മോള് ഗായത്രി, ചേട്ടന്റെ പേര് ശിവദാസ്.
0: ശിവദാസിൽ നിന്ന് ഹാപ്പി ഫാദേഴ്സ് ഡേ വിഷയാൻ വേണ്ടി വിളിച്ചതാണല്ലേ.
1: മോള് വിളിക്കണമെന്ന് പറഞ്ഞു, പക്ഷെ മോള് ലീവില്ലാത്ത നമ്മള് പോയി.
0: ഓക്കെ ഓക്കെ.
1: അവള് PhD ചെയ്യാണ്.
0: ആ എവിടെയാ ചെയ്യുന്നേ? കാലടിയിലാണോ?
1: MG യൂണിവേഴ്സിറ്റിയിൽ.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ തിരക്കിലാണ് അല്ലേ. മോളുടെ പേരെന്താന്ന് പറഞ്ഞു?
1: മോള് ഗായത്രി.
0: ഗായത്രി അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഗായത്രിയുടെ അടുത്ത് അന്വേഷണം പറയണം. അപ്പൊ ഇന്ന് യുവർ ചോയ്സിൽ ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഞാൻ സൂര്യനായി തഴുകി ആ പാട്ടെല്ലാം ചോദിച്ചത്. അപ്പൊ അത് ഒത്തിരി പ്രാവശ്യം പോയാറുണ്ട്.
0: അതെ, ഇന്ന് ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് അച്ഛന്മാരെ സ്നേഹിക്കുന്ന മിക്കവരും ചോദിച്ച പാട്ട് അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് ഹിസ്ഹൈനസ് അബ്ദുള്ളയിലെ ഒരു പാട്ടാണ് നമ്മള് ഇന്ന് എടുത്തു വെച്ചിട്ടുള്ളത്, ഗോപികാ വസന്തം ആ പാട്ട്. അപ്പൊ എന്തായാലും മോളുടെ അടുത്തും എല്ലാരുടെ അന്വേഷണം പറയുക. യുവർ ചോയ്സിലേക്ക് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ വീണ്ടും വിളിക്കാം കേട്ടോ. ഇപ്പോൾ യുവർ ചോയ്സിലേക്ക് നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810. 0484242810. അപ്പോൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട പാട്ടുകളോടൊപ്പം തന്നെ നിങ്ങളുടെ ഓർമ്മകളും. നമുക്ക് അച്ഛന്മാരെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുന്നത്, ഒരു ഭയങ്കര ഒരു വികാരമാണല്ലേ അച്ഛൻ്റെ കൈപിടിച്ച് നടന്ന നാളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൂടെയുള്ളവരും ഇനി കൂടെ ഇല്ലാത്തവരും പ്രവാസ ജീവിതം നയിക്കുന്ന അച്ഛന്മാരൊക്കെ ആണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവരെ പറ്റി ഓർത്തെടുക്കാനുണ്ടാകും. അപ്പോൾ ആ വിശേഷങ്ങളും അതുപോലെ തന്നെ ഇന്ന് വേൾഡ് മ്യൂസിക് ഡേ ആണ്. നിങ്ങളുടെ ആ ഒരു സംഗീതത്തെ സ്നേഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് FM Rainbow ശ്രോതാക്കൾ. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്കിഷ്ടപ്പെട്ട പാട്ടുകളും ആ പാട്ടിലേക്ക് എത്താനുള്ള വഴികളും ഒക്കെ ആയിട്ട് നമുക്ക് സംസാരം തുടരാം. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി FM Rainbow 107.5. ഇത് ഇത് യുവർ ചോയ്സ്. അപ്പോൾ നിങ്ങൾക്ക് അരികിൽ നിങ്ങളുടെ അടുത്ത പാട്ടെത്തുന്നു. എൻജോയ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, അപ്പോൾ ആ കോൾ എന്തായാലും കട്ടായി പോയിട്ടുണ്ട്. കുഴപ്പമില്ല, വീണ്ടും വിളിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് പേര് വിളിച്ചിട്ട് ഒരുപാട് പേരുടെയും അച്ഛൻ്റെ ഓർമ്മകളാണ് സമ്മാനിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത കോളർ റെഡിയാണ്, ആരാണ് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം. ഇതാരാണ്? റേഡിയോ ഒക്കെ വേഗം ഓളിയോ ഒക്കെ കുറച്ച് റെഡിയാക്കി വെക്കണ്ടേ? ഇതാരായിരുന്നു? വെണ്ണലിന്നല്ലേ, നിഷ സുരേഷ് അല്ലേ. ഓക്കെ, എന്തൊക്കെയുണ്ട് നിഷ വിശേഷങ്ങൾ?
1: നല്ല വിശേഷം.
0: എന്താണ് നല്ല വിശേഷം? സുഖം. വീട്ടിലാരൊക്കെയുണ്ട്? ഓക്കെ. അപ്പൊ ഇന്ന് ഇന്ന് എന്താണ് സ്പെഷ്യൽ ആയിട്ട് ഇങ്ങോട്ട് വിളിക്കാൻ തോന്നിയത്? ഓക്കെ, അപ്പൊ എന്തായാലും ഇതിനെല്ലാം കൂടി വിഷയാന്ന് വിചാരിച്ചല്ലേ. കൊഴപ്പില്ല, എന്തായാലും മോളുടെ അടുത്ത് അന്വേഷണം പറയണം കേട്ടോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, എല്ലാവരും പ്രാർത്ഥന ഉണ്ട് കേട്ടോ. എന്നാ ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് മറ്റേ നമ്മുടെ ഇതില് ആകാശദീപങ്ങൾ.

0: ഓക്കെ, അത് നമ്മൾ വെക്കാം. അപ്പൊ റെയിൻബോന്റെ കൂട്ടുകാരിയാണ് അല്ലേ? പാട്ട് പാടുവോ?
1: അയ്യോ,
0: അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും നമ്മളെ മനസ്സിലാവും അല്ലേ? എല്ലാവരും ഭയങ്കര ഗായകരൊന്നും അല്ലല്ലോ. പാട്ട് കേട്ടാ മതി അല്ലേ? അപ്പൊ പാട്ട് കേട്ട് കൂടെ നിൽക്കുക. അപ്പൊ മോളുടെ അടുത്ത് അന്വേഷണം പറയുക. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മള് ഈ ഒരു പാട്ടിന് ശേഷം, ഇപ്പൊ വെട്ടത്തിലെ പാട്ടാണ് വരുന്നത്, അതിന് ശേഷം ഈ പാട്ടും കൂടി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോ വെണ്ണലിയിൽ നിന്ന് നിഷയാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും നിഷയ്ക്ക്, നിഷ ചോദിച്ച പാട്ടും നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി എഫ് എം റെയിൻബോ 107.5 ആണ്. നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് എന്നെ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810. അപ്പോൾ വെട്ടത്തിലെ പാട്ട് വരുന്നു. എൻജോയ്.

ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി റെയിൻബോ FM കൊച്ചി കുട്ടി ശ്രോതാക്കൾക്കായി ചെറുകഥാ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: കുട്ടി ശ്രോതാക്കൾ എഴുതിയ ചെറുകഥകൾ പേപ്പറിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് PDF ആയോ ഇമേജ് ആയോ fmrainbowinbox@gmail.com എന്ന മെയിൽ ഐഡിയിലോ 8547341075 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ അയക്കുക. തെരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് ആകാശവാണി കൊച്ചി നിലയം സന്ദർശിക്കുവാനും തങ്ങളുടെ രചനകൾ നേരിട്ട് അവതരിപ്പിക്കുവാനും അവസരം ലഭിക്കുന്നതാണ്. നിബന്ധനകൾ: 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായാണ് മത്സരം നടത്തുന്നത്. അവസാന തീയതി 21 ജൂൺ 2026 ഞായറാഴ്ച വൈകിട്ട് 6 മണി വരെ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫം റെയിൻബോ 107.5. Musically yours.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അടുത്ത കോളറിലേക്ക് പോവാണ്. ഹലോ
1: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം, ഇതാരാണ്?
1: എന്റെ പേര് വനജ, ഞാൻ സ്വർണ്ണൂരിന്ന് വിളിക്കുന്നു.
0: വനജ, നല്ല കുട്ടികളുടെ വോയിസ്. വനജ, എന്ത് ചെയ്യുന്നു? അത് മനസ്സിലായി. വനജ എന്നുള്ള പേര് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി കുട്ടിയല്ലാന്ന്. എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഇവിടെ ഒരു ഹോസ്റ്റലിൽ വർക്ക് ചെയ്യാണ്.
0: ഹോസ്റ്റലിലോ? ഓക്കേ. അപ്പോ ഹോസ്റ്റലില് എങ്ങനെയുണ്ട്? ഹോസ്റ്റൽ ലേഡീസ് ഹോസ്റ്റൽ ആണോ അതോ?
1: ലേഡീസ് ഹോസ്റ്റലാണ്. ഞങ്ങൾ ഈ കുറച്ച് കാഴ്ചയില്ലാത്തവര് ചേർന്ന് ഒരു ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് വർക്ക് ചെയ്യുന്നത്.
0: അപ്പോ റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ് അല്ലേ? എല്ലാം കേൾക്കും അല്ലേ. അപ്പൊ അവിടെ കൊറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അല്ലേ. വിളിക്കാറുണ്ട് അല്ലേ. ഇപ്പൊ അവിടെ ആരൊക്കെ കൂടിയാ കേട്ടോണ്ടിരിക്കുന്നത്? ഒറ്റക്കാണോ വിളിക്കുന്നത് അതോ എല്ലാരും ഉണ്ടല്ലേ?
1: ലേഡീസ് ആയിട്ടുള്ള കൊറേ പേരുണ്ട്.
0: ആഹാക്കളാണ്.
1: അപ്പൊ നമ്മളെല്ലാരും ട്രൈ ചെയ്തു, കൊറേ ഇങ്ങനെ ട്രൈ ചെയ്തു. അപ്പൊ ആർക്കാ കിട്ടുക നോക്കാം.
0: അപ്പൊ എല്ലാരും കൂടി വിളിച്ചോണ്ടിരിക്കണല്ലേ, അതാണ് എന്റെ ഫോൺ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കണ. എന്തായാലും വനജക്കാണ് ഇന്നത്തെ ഭാഗ്യം.
1: ഓ,
0: അപ്പൊ എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും നമസ്കാരം പറഞ്ഞു കേട്ടോ.
1: നമസ്കാരം പറയാ. എല്ലാരും കേൾക്കുന്നുണ്ട്
0: ആണോ? എല്ലാരോടും ഒരു ഹായ് പറയാൻ പറഞ്ഞേ. ആ സൗണ്ട് ഒന്ന് കേൾക്കട്ടെ എല്ലാരും കൂടെ. പോരാ, ശബ്ദം പോരാ. ഹലോ, വനജയുടെ അനിയത്തിയുടെ പേരെന്താ?
1: എന്റെ പേര് ഗിരിജ.
0: ഓ, വനജ, ഗിരിജ, നിങ്ങൾ എത്ര പേരാ? എത്ര മക്കളാ? എത്ര മക്കളാണ്? വനജയും ഗിരിജയും കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ പേരെന്തൊക്കെയാ?
1: ബാക്കിയുള്ളവര് പിന്നെ അനുജാന്റെ അനിയത്തിമാരുണ്ട്, ലളിത, സിന്ധു.
0: ലളിത, കവിത, അങ്ങനെയൊക്കെ വരണ്ടാണല്ലേ.
1: സിന്ധു, പിന്നെ രാംഗളയുണ്ട്, അവരുടെ പേര് സന്തോഷനാണ്.
0: ഓ, ഓക്കെ, നന്നായിട്ടുണ്ട്. അപ്പോ ഇന്ന് ഫാദേഴ്സ് ഡേ ആണ് ഇന്ന്.

0: അറിയാലോ. എന്താണ് അച്ഛനെ കുറിച്ചുള്ള, അച്ഛനും കൂടെ ഉണ്ടോ?
1: അച്ഛൻ കൂടെ ഇല്ല മാഡം.
0: ആഹാ, എന്താണ് അച്ഛനെ പറ്റിയുള്ള ഓർമ്മകളൊക്കെ പങ്കുവെക്കാനുള്ളത്? ചെറുപ്പകാലത്തിലുള്ള
1: അച്ഛനെ കുറിച്ച് നല്ലത് പറയണം. നല്ല സ്നേഹമുള്ള ഒരു അച്ഛനായിരുന്നു.
0: സ്നേഹം
1: ഒരു എന്താ പറയാ, എന്റെ അച്ഛനെ കുറിച്ച്
0: അതായത് നമ്മൾ പറയും പഴയ കാലത്തെ അച്ഛന്മാര് കുറച്ചും കൂടെ എന്താ പറയാ കുറച്ച് സീരിയസ് ആയിരിക്കും, ഇപ്പോഴത്തെ അച്ഛന്മാരാണ് കുറച്ച് സോഫ്റ്റ് എന്ന്. അങ്ങനെ വല്ല അഭിപ്രായം ഉണ്ടോ?
1: അല്ല മാഡം, എന്റെ അച്ഛൻ എന്നെ ഇതേവരെ ഒന്ന് അടിച്ചിട്ടതായിട്ട് ഒരു ഓർമ്മ എനിക്കില്ല. കാരണം ഞങ്ങള് മൂന്ന് ബ്ലൈൻഡ് ആണേ. പിന്നെയും ഞങ്ങളെ ഒരിക്കലും അങ്ങനെ വിഷമിപ്പിക്കുകയോ അങ്ങനെ വാക്കുകൊണ്ടോ ശാരീരികമായി അടിച്ചോ ഇതായിട്ടൊന്നും അങ്ങനെ ഒരു വേദനിപ്പിച്ചിട്ടില്ല. 10 വർഷം കഴിഞ്ഞു അച്ഛൻ മരിച്ചു.
0: ഓക്കെ, അപ്പൊ എന്തായാലും
1: ഞങ്ങൾക്കുണ്ടെന്ന് തന്നെയാണ് ജീവിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം അത്ര നല്ല ഓർമ്മകളേ ഉള്ളൂ.
0: ഓക്കെ, അപ്പൊ എന്തായാലും അച്ഛന് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് നമ്മളൊരു പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കൊരു റിലേ ഉണ്ട്, അതിനുശേഷം ഈ പാട്ട് വരും കേട്ടോ. അപ്പൊ എല്ലാവരുടെ അന്വേഷണം പറയൂ. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മളെ ഇവിടെ ഒരു ട്രിവാൻഡ്രത്ത് നിന്ന് നമുക്കൊരു റിലേ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനുശേഷം നമ്മൾ യുവർ ചോയ്സുമായിട്ട് കേട്ടുമുട്ടും. കേട്ടുകൊണ്ടിരിക്കും ആകാശവാണി FM 107.5.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 1:30 വരെ പ്രവേശനം. CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും ഇന്ന് 12th അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നു. യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 20s അനായാസം ചലിക്കാൻ 40s കഴിയണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു.
1: ഫ്രണ്ട്സ്, വെൻ വി സ്പീക്ക് ഓഫ് യോഗ ഫോർ ഹെൽത്തി ഏജിംഗ്, ഇറ്റ് മീൻസ് ദാറ്റ് വി കൻ വർക്ക് ടു എൻഷുർ ദാറ്റ് ഏജ് ഡസ് നോട്ട് റിഡ്യൂസ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ. യോഗ കൻ ഹെൽപ് ഹ്യൂമൻ ലൈഫ് ടു എസ്പയർ ഫോർ കോൺസ്റ്റന്റ് ഗ്രോത്ത്. അവർ ടാർഗറ്റ് മസ്റ്റ് ബി ടു ബി മോർ ഫ്ലെക്സിബിൾ at 40 than we were at 20.
0: 35,000 പേർ പ്രധാനമന്ത്രിയോടൊപ്പം പരിപാടിയിൽ പങ്കുചേർന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി

0: മന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടന്നത്. ശാന്തിഭദ്രയിൽ നടന്ന പ്രകടനത്തിന് നേതൃത്വം നൽകിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയാണ്. അഹമ്മദാബാദിലെ യോഗ പരിശീലന പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേതൃത്വം നൽകി. രാജ്യമെമ്പാടും അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. ഒരു റിപ്പോർട്ട്.
1: സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പ്രത്യേക യോഗ ദിനാഘോഷങ്ങൾ നടന്നു. 1500 മുതിർന്ന പൌരന്മാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി K.മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു. പലതരം രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള ലോക്ഭവനിലും യോഗ ദിന പരിപാടി സംഘടിപ്പിച്ചു. യോഗയുടെ ആഗോള സ്വീകാര്യത വർദ്ധിക്കുന്നതിന് ഉദാഹരണമാണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ന് നടന്ന യോഗ ദിനാചരണം. ഇന്ത്യൻ എംബസികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ നിരവധി പങ്കെടുത്തു. കാനഡയിലെ ടൊറന്റോയിൽ സർക്കാർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒന്റാറിയോയിലെ നിയമസഭയ്ക്ക് മുന്നിൽ യോഗാഭ്യാസം നടത്തി. ബ്രസീലിൽ നടന്ന യോഗ പരിശീലനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ദിനേ

0: ഉദാഹരണമാണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ന് നടന്ന യോഗാ ദിനാചരണം. ഇന്ത്യൻ എംബസികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു. കാനഡയിലെ ടൊറന്റോയിൽ സർക്കാർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒന്റാറിയോയിലെ നിയമസഭയ്ക്ക് മുന്നിൽ യോഗാഭ്യാസം നടത്തി. ബ്രസീലിൽ നടന്ന യോഗാ പരിശീലനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ദിനേശ് ഭാട്ടിയ പങ്കെടുത്തു. അമേരിക്കയിൽ നൂറുകണക്കിന് ആളുകളാണ് ലിങ്കൺ സ്മാരകത്തിന് മുന്നിൽ യോഗാഭ്യാസത്തിനായി ഒത്തുചേർന്നത്. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടന്ന ചടങ്ങിൽ 500-ലധികം ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലക്ഷദ്വീപിലെ അഗത്യദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, പ്രദേശവാസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം അദ്ദേഹം പൊതുയോഗ അഭ്യാസങ്ങളിൽ പങ്കാളിയായി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയം യോഗ പ്രായത്തിനും പശ്ചാത്തലങ്ങൾക്കും അതിരുകൾക്കും അതീതമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നീ മൂന്ന് തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിലാണ് കമ്മീഷനിംഗ് നടന്നത്. 21-ാം നൂറ്റാണ്ടിൽ രാജ്യം സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിച്ച് വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുന്നതിന്റെ ഉദാഹരണമാണ് ഈ കപ്പലുകളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകളുടെ 75% തദ്ദേശീയമായാണ് നിർമ്മിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ് അല്ലെങ്കിൽ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ പരാമർശം തള്ളി ഇന്ത്യ. ഇന്ത്യയുടെ ആഭ്യന്തരകാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് യാതൊരു അവകാശവുമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ മോശം റെക്കോർഡ് കണക്കിലെടുക്കുമ്പോൾ പാക് പരാമർശങ്ങൾ ആഗോളതലത്തിൽ വിമർശന വിധേയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 6,550 രൂപയുടെ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 10 ലക്ഷം രൂപ വായ്പ അനുവദിക്കുമെന്ന് സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മുദ്ര ഒരു റീഫിനാൻസിംഗ് ഏജൻസിയാണെന്നും വ്യക്തികൾക്കോ സൂക്ഷ്മ സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NDA അറിയിച്ചു. നീറ്റ് പുനഃപരീക്ഷ സുഗമവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭയമില്ലാതെ ഏറ്റവും മികച്ച രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെയെന്ന് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു.
3: നീറ്റ് ആജ് പുനഃ പരീക്ഷ ഹോനെ ജാ റഹാ ഹൈ മേരാ പൂരാ ഭരോസാ ഹൈ NTA കേ ഊപ്പർ ഭാരത് കി സഭി രാജ്യ സർക്കാരോ കേ ഊപ്പർ ജില്ലാ പ്രശാസൻ കേ ഊപ്പർ ഭാരത് കി ശിക്ഷാ ജഗത് കേ ഊപ്പർ വിശേഷ കർക്കേ ഭാരത് കി വിദ്യാർത്ഥിയോ കേ ഊപ്പർ ആജ് ലഗ്ഭഗ് 22 ലാഖ് വിദ്യാർത്ഥി നീറ്റ് മേ ബൈഠനെ വാലേ ഹൈ നിർഭയ ഹോക്കേ ബൈഠേ ചിന്താ മുക്ത ഹോക്കേ ബൈഠേ ആപ് നിശ്ചിത് രൂപ മേ അക്ഷാ കരോഗേ വിദ്യാർത്ഥിയോ കോ മേരാ യേ അനേക അനേക ശുഭേച്ഛാ ഹൈ.
1: CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്നും ശ്രീ പ്രധാൻ പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. കളിച്ച 2 കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പ് ഇയിൽ നിലവിൽ 1-ാമതാണ് ജർമ്മനി. ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ ത്രിരാഷ്ട്ര A-സീരീസ് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ 40 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 285 റൺ എന്ന നിലയിൽ. നേരത്തെ ടോസ് നേടിയ ശ്രീലങ്ക ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ശ്രീലങ്കയിലെ ദാമ്പുള്ളയിലാണ് മത്സരം. തമിഴ്നാട് മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിലെ ഉത്തര മേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് ബി ജെ പി സംഘടിപ്പിക്കുന്ന നവഭാരത് സദസ് വികസിത് ഭാരത് കൺവെൻഷൻ

0: കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം പരിപാടിയിൽ സംസാരിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്നത് തടയാൻ സമഗ്ര പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഇറാൻ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ US വൈസ് പ്രസിഡന്റ് JD Vance സ്വിറ്റ്സർലൻഡിലെത്തി. ഇറാനുമായുള്ള ചർച്ചകളുടെ ഘടന അമേരിക്ക തയ്യാറാക്കുമെന്നും ആണവ കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 1:30 വരെ പ്രവേശനം. CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: Your choice. Your one-stop destination for finest music. Music. Your choice. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായിട്ട് യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേഷൻ ക്ലോക്കിൽ 1 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിട്ടുണ്ട്. അടുത്ത കളറിലേക്ക് പോവാണ്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഇതാരാണ്?
2: നമസ്കാരം, എന്റെ പേര് മുരളീധരൻ.
1: മുരളീധരൻ, മുരളിച്ചേട്ടൻ എവിടുന്ന് വിളിക്കുന്നു?
2: ഇത് ആലപ്പുഴ ജില്ലാ ചേർത്തല താലൂക്കിൽ കുത്തിയതോട് പഞ്ചായത്ത്. അങ്ങനെ
1: കുത്തിയതോട്, കോടംതുരുത്ത് അല്ലേ?
2: അത് തന്നെ, കോടംതുരുത്ത്. അതിന്റെ ഇപ്പറവാണ് കുത്തിയതോട്. 4 കുളങ്ങര.
1: അല്ലേ? എന്താണ് ആ സ്ഥലത്തിന് അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം?
2: അതെന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഐതിഹ്യം എനിക്ക് അറിയില്ല, കുറച്ചറിയാം. പക്ഷെ അത് നമ്മൾ വിശദീകരിച്ച് വരുമ്പോ അടുത്ത കോളർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും.
1: ഓക്കെ, അപ്പൊ എന്തായാലും വലിയൊരു കഥയാണ് അല്ലേ?
2: അതെ.
1: ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം അത് കേൾക്കാം. എന്തായാലും ഷോർട്ടാക്കി അതൊന്ന് പറഞ്ഞ് പറയാൻ പാകത്തിനാക്കി വെക്കണം കേട്ടോ അതിനെ.
2: അത് ഞാൻ കറക്റ്റ് ചെയ്ത് വെച്ചോളൂ, ഇപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് വരില്ല.
1: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഒരു 4 കുളവുമായിട്ട് ബന്ധമൊക്കെ കാണുമായിരിക്കും അല്ലേ കഥയ്ക്ക്?
2: അതെ അതെ, പാട്ടകുളങ്ങര, 4 കുളങ്ങര, മാവൻകുളങ്ങര, ഇനി ഒരു കുളങ്ങര കൂടി ഉണ്ട്, അത് ഞാൻ പിന്നീട്.
1: ഓക്കെ, അപ്പൊ ആ 4 കൂടി ചേർന്നിട്ടാണ് ഈ 4 കുളങ്ങര എന്ന് വന്നിട്ടുണ്ടാവുക അല്ലേ?
2: അതെ അതെ.
1: ഓക്കെ, മുരളീധരൻ ചേട്ടൻ എന്താ ചെയ്യുന്നേ?
2: ഞാൻ ഇലക്ട്രിക് പ്ലംബിംഗ് വർക്ക് ചെയ്യുന്നു.
1: ആഹാ, ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് വർക്കൊക്കെ? മഴയുമായിട്ട് ബന്ധപ്പെട്ട് വർക്കൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അല്ലേ?
2: എന്നാലും
1: ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലേ? അതാണ് മുരളിച്ചേട്ടൻ പിന്നല്ല. ഓക്കെ, പാട്ടൊക്കെ പാടുവോ? ആസ്വദിക്കോ അല്ലേ? പണ്ടത്തെ സംഗീതക്കാരനാണ്, ഇപ്പൊ കുറച്ച് റിട്ടയർഡ് ആയിട്ടിരിക്കുകയാണ് സംഗീതത്തിൽ നിന്ന് അല്ലേ?
2: മാഡത്തിനോട് ഞാൻ പറയാല്ല, പുകവലി എനിക്ക് ഇച്ചിരി കൂടുതലാണ്.
1: ആ, അത് വേണ്ട, അത് ഹാനികരമാണ്. ആ, ഇപ്പൊ മനസ്സിലായല്ലേ? ഇപ്പൊ പുക വലിക്കുന്നവർക്കൊരു പാഠമാണത് കണ്ടോ. ഇപ്പൊ കുറച്ച് നാൾ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അല്ലേ, പുക വലിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ അങ്ങനെ വലിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു പ്രശ്നമാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ?
2: തീർച്ചയായിട്ടും എനിക്ക് എന്റെ അറിവിലെപ്പെടുന്ന പിള്ളേരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അവര് ഭാഗ്യം പറഞ്ഞാലും മാം, എന്റെ മക്കളെ രണ്ടുപേരും പുക വലിക്കില്ല.
1: നല്ല കാര്യം. അപ്പൊ എന്തായാലും പുതിയ തലമുറ അങ്ങനെ എന്തെങ്കിലും ഒരു ശീലത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഇപ്പോ ഒരു അനുഭവസ്ഥനാണ് പറയുന്നത്, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകരുത് അല്ലേ? അത് തുടങ്ങിക്കഴിഞ്ഞാൽ മാറ്റാനും കുറച്ച് ബുദ്ധിമുട്ടാണ്.
2: മാറ്റാൻ ഒരുപാട് പാടാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തന്നെ ഇതൊന്ന്

0: ഒറ്റയ്ക്ക് നടത്താൻ പറ്റുന്നില്ല.
1: ആ അപ്പൊ ഒരു രസത്തിന് വേണ്ടിട്ട് ആരും അത് തുടങ്ങണ്ട എന്നുള്ളതാണ് അല്ലേ?
0: ഇപ്പൊ പിന്നെ ചരക്കുട്ടികളൊക്കെ ആയ കാരണം ഞാൻ പുക വലിക്കണമെങ്കിൽ ഊണ് കഴിക്കുമ്പോ ഒരു പുക വലിക്കും.
1: അപ്പൊ ഇനി ഇനിയിപ്പോ പേരക്കുട്ടികളൊക്കെ ആയില്ല, ആ ശീലം കണ്ട് നിർത്തിക്കോട്ടോ. അപ്പൊ ഇന്ന് വേൾഡ് ഫാദേഴ്സ് ഡേ കൂടിയാണ്.
0: ഇന്നിപ്പോ ഈ പ്രോഗ്രാം കേട്ടപ്പോഴേ ഞാൻ ഇടക്ക് ഇങ്ങനെ റെയിൻബോയിലേക്ക് വിളിക്കാറുള്ളതാണ്. ഇപ്പൊ പ്രോഗ്രാം കേട്ടപ്പോ ഞാൻ എന്റെ അച്ഛനെ ഓർത്തുപോയി.
1: അച്ഛൻ എന്ന് പറയുമ്പോ തന്നെ സൗണ്ട് ഇടറുന്നുണ്ട്. വിഷമിക്ക, അച്ഛൻ കൂടെ ഉണ്ട് കേട്ടോ എപ്പോഴും. എത്ര വർഷമായി അച്ഛൻ വിട്ടുപിരിഞ്ഞിട്ട്? ഓക്കെ. അപ്പൊ എന്തായാലും നമ്മള് അച്ഛനും അമ്മയൊക്കെ ഉള്ള സമയം എന്ന് പറയുന്ന നമ്മളെന്നും എത്ര പ്രായമായാലും കുട്ടികളായിട്ടിരിക്കുന്ന സമയമാണ് അല്ലെ. അവരില്ലാണ്ടാകുമ്പോഴാണ് അവരുടെ ആ ഒരു ഗ്യാപ്പ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. വിഷമിക്കണ്ട കേട്ടോ, അച്ഛന്റെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ മുരളിച്ചേട്ടന്റെ അച്ഛന് വേണ്ടിട്ട്, അച്ഛന്റെ പേരെന്തായിരുന്നു? ആ അപ്പൊ ഓക്കെ, അപ്പൊ വാസു എന്ന അച്ഛന് വേണ്ടിട്ട് നമുക്കൊരു പാട്ട് കൊടുക്കാം
0: കേട്ടോ.
1: ഓക്കെ ഓക്കെ. അച്ഛനെ പറ്റി പറയുമ്പോ തന്നെ ശബ്ദമിടറിപ്പോകുന്ന മകൻ, അതാണ് ആ ഒരു സ്നേഹവും കരുതലും. അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു അച്ഛൻ പോയപ്പോഴാണ് അച്ഛൻ്റെ ആ ഒരു വില എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായതെന്ന്. തീർച്ചയായിട്ടും നമ്മളൊക്കെ കണ്ണുള്ളപ്പോൾ കാഴ്ചയുടെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെയാണ്. അച്ഛനും അമ്മയൊക്കെ ഉള്ള നാളിൽ പലപ്പോഴും നമ്മളവരെ വില മനസ്സിലാക്കുന്നില്ല. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ അവരോടൊന്ന് കയർത്ത് സംസാരിക്കുകയോ അനുസരണക്കേട് കാണിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് മാപ്പ് പറയേണ്ട ഒരു ദിവസം കൂടിയാണിന്ന്. കാരണം അവർ നമുക്ക് കരുതി വച്ചിരിക്കുന്നത്, അവരുടെ കരുതലൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മളെ ഒന്ന് ശകാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വേദനയായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ നമ്മുടെ വിജയത്തിലേക്കായിരുന്നു എന്ന് മനസ്സിലാകുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ, നമ്മുടെ മുരളീധരൻ ചേട്ടൻ പറഞ്ഞ പോലെ, അവരുടെ ആ ഒരു വിടവ് വന്നതിന് ശേഷമായിരിക്കും. പക്ഷേ അപ്പം മനസ്സിലാക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല, അത് വൈകിപ്പോയിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ അവർക്ക് കൊടുക്കേണ്ട സ്നേഹം നിൽക്കുമ്പോൾ തന്നെ ആ ലൈവായിട്ട് തന്നെ അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ മക്കൾക്ക് തിരിച്ചും സ്നേഹം, ശരിക്കും പറഞ്ഞാൽ മാധവിക്കുട്ടി പറയുന്നത് പോലെ സ്നേഹം പ്രകടമായിട്ട് തന്നെയാണ് ലഭിക്കേണ്ടതല്ലേ. പലപ്പോഴും ഉള്ളിൽ വെച്ച് സ്നേഹിക്കാൻ പറ്റാതെ അവസാനം ഒരു ചുംബനമായിട്ട് നൽകേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ജീവിച്ചിരിക്കുമ്പോഴാണ് ആ ചുംബനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇന്ന് മക്കളെല്ലാവരും, അച്ഛന്മാർ കൂടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കൂടെ പോയി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കേണ്ട ദിവസമാണ്. അതുപോലെ തന്നെ നമുക്ക് ദൂരെയാണ്, അകലെയാണെങ്കിൽ ഒരു ഫോൺ കോൾ അകലെ അവരെ നമുക്ക് ലഭിക്കുമെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ച് ഉമ്മ കൊടുക്കുക, കെട്ടിപ്പിടിക്കുക, മനസ്സുകൊണ്ട് ചേർത്ത് നിർത്തുക. അപ്പോൾ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഫാദേഴ്സ് ഡേയിൽ നല്ലൊരു ഗാനം കേട്ടുകൊണ്ടിരിക്കുക. ആകാശവാണി ഫ്രം റെയിൻബോ 107.5 ഇത് യുവർ ചോയ്സ്, കൂടെ അംബ്ലീഷിനും.

0: ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി റെയിൻബോ FM കൊച്ചി കുട്ടി ശ്രോതാക്കൾക്കായി ചെറുകഥാ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: കുട്ടി ശ്രോതാക്കൾ എഴുതിയ ചെറുകഥകൾ പേപ്പറിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് PDF ആയോ ഇമേജ് ആയോ fmrainbowinbox@gmail.com എന്ന മെയിൽ ഐഡിയിലോ 8547341075 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ അയക്കുക. തെരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് ആകാശവാണി കൊച്ചി നിലയം സന്ദർശിക്കുവാനും തങ്ങളുടെ രചനകൾ നേരിട്ട് അവതരിപ്പിക്കുവാനും അവസരം ലഭിക്കുന്നതാണ്. നിബന്ധനകൾ: 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായാണ് മത്സരം നടത്തുന്നത്. അവസാന തീയതി 21 ജൂൺ 2026, ഞായറാഴ്ച വൈകിട്ട് 6 മണി വരെ.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. മ്യൂസിക്കലി യോഴ്സ്.
2: നിങ്ങളുടെ ഇഷ്ട ചാനൽ ആകാശവാണി ഫ്രം റെയിൻബോ 107.5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിൽ നിങ്ങളുടെ വോയിസാണ് നിങ്ങൾ ഇങ്ങനെ ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വോയിസ് കേൾക്കാനായിട്ട് ഞാൻ ഒരു നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 0484242801 വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത കോളറിലേക്ക് പോവാണ്. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ഇതാരാണ്?
3: നമസ്കാരം, നസീറ.
2: കൊടുങ്ങല്ലൂർ പള്ളിനട എന്ന് നസീറ അല്ലേ? എന്തൊക്കെയുണ്ട് നസീറ വിശേഷങ്ങള്?
3: നല്ല വിശേഷം.
2: നല്ല വിശേഷം.

0: എന്താണ് നല്ല വിശേഷം? അത് പറയാൻ പറ്റില്ല, അത് പ്രകടിപ്പിക്കാൻ പറ്റില്ല, അതിങ്ങനെ അനുഭവിച്ച് തന്നെ അറിയണം അല്ലെ. അത്രയും നല്ല വിശേഷങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മൂമ്മയാണോ? മുത്തുമ്മയാണ് അല്ലേ? ആ, എന്നിട്ട് മുത്തുമ്മേന്റെ എന്താ പറയുന്നത്, ആ ഒരു നേച്ചറൊക്കെ കണ്ടിട്ട് ഒരു ഇപ്പോഴും ഒരു കുട്ടി, ഒരു 20 വയസ്സേ തോന്നുള്ളൂ. അത് സാരല്ല, നമുക്ക് ഇപ്പൊ അങ്ങ് വിഷ് ചെയ്തേക്കാം. എന്താണ് മാവയുടെ പേര്? എന്റെ അമ്മേ, എന്തെന്ന് വീട്ടിൽ എന്ത് വിളിക്കും അത് പറയൂ. കുക്കുമോൾ, ഇത്ര മതി. കുക്കുമോൾക്ക് അപ്പൊ എന്തായാലും റെയിൻബോ ടീമിന്റെ വക പിറന്നാൾ ആശംസകൾ കേട്ടോ. അപ്പൊ പറയണം, ഇങ്ങനെ ഒരു ആന്റി വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, ആശംസകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു എന്നൊക്കെ പറയണം കേട്ടോ. പിന്നെ വീട്ടില് അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുന്നു. വീട്ടില് വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? മൊബൈലിൽ ഇങ്ങനെ കളിയാണല്ലേ, എന്ത് രസമാണ് ഇങ്ങനെ വെറുതെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുക തന്നെ. ഓക്കെ, പിന്നെ ഏത് പാട്ടൊക്കെ കേൾക്കണ്ടേ? എനിക്കും ചിരി വരിക. ഇല്ല, ഒരു കുഴപ്പമില്ല, മോളെ ഒന്ന് വിളിച്ചോളൂ. ഓ, പിന്നെ മനസ്സിലായി, കബഡി കബഡി. ആ, ആ ചിത്രത്തിലെ പാട്ടാണ് വേണ്ട അല്ലേ? പാടി തരുന്നുണ്ടോ? നെഞ്ചിടിപ്പ് വന്നുണ്ടല്ലേ, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാനിവിടെ ഒരു പാവമാണ് കേട്ടോ. ആ, അത് മനസ്സിലായി. പിന്നെ എന്തിനാ പേടിക്കുന്നേ? ഈ ഭാഷ കേൾക്കുമ്പോഴേ കാസർഗോഡ് ഭാഷ പോലെ ഉണ്ട് കുറച്ച്
1: അല്ല
0: ആണോ? അതാണ്, എല്ലാം കൂടി മിക്സ് ആണല്ലേ. അപ്പോ എന്റെ എന്താ പറയുന്നത്, നസീറക്കുട്ടി സുഖമായിട്ടിരിക്കുക, ഇതേപോലെ തന്നെ ഹാപ്പി ആയിട്ട് തുടരുക കേട്ടോ. അടിപൊളിയായിട്ടിരിക്കട്ടോ. ബൈ ബൈ. അതാണ് നമ്മൾ എന്താണെങ്കിലും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലും ഇനി എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് നമ്മളൊരു സൺഡേ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാനുള്ള സമയമാണ്. ഇനിയിപ്പോൾ സൺഡേ ഇപ്പോൾ 1 മണി കഴിഞ്ഞിട്ട് 16 മിനിറ്റ് ആയിട്ടുള്ള, അതായത് നട്ടുച്ച എന്നൊക്കെ പറയാം. ഇനി ഈ ഒരു സമയം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്നും വലിയ മഴയൊന്നും ഇല്ലാത്ത സമയമാണ്, വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. എങ്ങനെയാണെങ്കിലും ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സും ആയിട്ടോ എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളെപ്പോഴും വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വേണം വിളിച്ചിട്ട് നമുക്ക് പുറത്തൊന്ന് പോയാലോ എന്നൊക്കെ പറഞ്ഞ് പഴയ ഫ്രണ്ട്സിനെയൊക്കെ അങ്ങ് വിളിക്കുന്നേ, എന്നിട്ട് പുറത്ത് പോയിട്ട് അടിച്ചു വിളിക്കുക. ഇതല്ലെങ്കിൽ ഇനിയിപ്പോൾ അച്ഛൻ കുറച്ച് ദൂരെയൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ ഇന്ന് അച്ഛനെ പോയി കണ്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനും പറ്റുന്ന ദിവസം കൂടിയാണ്. അതുപോലെ നല്ല പാട്ട് കേൾക്കാൻ പറ്റുന്ന ദിവസമാണ്, യോഗ ചെയ്യാൻ പറ്റുന്ന ദിവസമാണ്. ഇന്നിങ്ങനെ മൊത്തത്തിൽ പ്രത്യേകതകളാണ്. അപ്പോൾ സ്റ്റേഷൻ ക്ലോക്കിൽ സമയം 1 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. നമ്മുടെ നസീർ ചോദിച്ച പാട്ടിലേക്കാണ് പോകുന്നത്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം. അപ്പോൾ എന്തായാലും തിടുക്കം ഒന്നുമില്ലാതെ നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. എൻജോയ്.

0: പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലും അകാലത്തിൽ പൊലിഞ്ഞു പോയ നമ്മുടെ മണിച്ചേട്ടനെ കോർത്തിട്ടുണ്ടാവും അല്ലേ. നെൽ സ്റ്റേഷൻ ലോക്കൽ സമയം 1 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ യുവർ ചോയ്സിൽ അടുത്ത കോളറിലേക്ക് പോവാണ്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: എന്റെ പേര് നിത.
0: നിത, എവിടുന്നാ വിളിക്കുന്നേ? യു സി കോളേജിന്റെ അടുത്തല്ലേ. എന്താ ചെയ്യുന്നേ?
1: തയ്യലാണ്.
0: അപ്പൊ ഇന്ന് ഷോപ്പ് തുറന്നിട്ടുണ്ടോ?
1: ഇല്ല, വീട്ടിൽ തന്നെയാ.
0: വീട്ടിൽ തന്നെയാണ് അല്ലേ. അപ്പൊ വീടിന്റെ ഈ തയ്യൽ മെഷീന്റെ അരികിലാണോ റേഡിയോ വെച്ചിരിക്കുന്നത്? പുഴയുടെ അടുത്തല്ല, പ്രകൃതി രമണീയമായ സ്ഥലത്ത് നിക്കാണ് അല്ലേ. ഭയങ്കര ബ്യൂട്ടി അല്ലേ. ഓക്കെ, അപ്പൊ റീൽസ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്.
1: പിന്നെ
0: ഓക്കെ, പാട്ട് പാടുവോ?
1: പാട്ട് പാടില്ല, പാട്ട് കേൾക്കുള്ളൂ.
0: പാട്ട് ആസ്വദിക്കാനുള്ള കഴിവാണ് അല്ലേ കൂടുതല്. അതെ, ഇന്ന് വേൾഡ് മ്യൂസിക് ഡേ കൂടിയാണ്. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് അമ്മ, ബ്രദർ, ഹസ്ബൻഡ്, പിന്നെ കുറേ പേരൊക്കെ ഉണ്ട്.
0: ഒരുപാട് ആളുകളൊക്കെ ഉള്ളൊരു

0: കുടുംബമാണ് അല്ലേ. ഓക്കെ, പിന്നെ ഫാദേഴ്സ് ഡേ ആണ്. ആണല്ലേ, അപ്പൊ ഈ അടുത്ത് വരെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ട്. എല്ലാവർക്കും കൂടി വേണ്ടിട്ടാ പാട്ട് വേണ്ടേ അല്ലേ. ഏത് പാട്ടാ വേണ്ടേ? മിന്നൽ വളയാണോ? ഓക്കെ, എനിക്ക് തോന്നി എല്ലാവർക്കും വേണ്ടി, കൂട്ടുകുടുംബത്തിൽ എല്ലാവർക്കും, കൂട്ടുകാർക്കും, അവിടെ ഉള്ള എല്ലാവർക്കും. ആ പുഴയുടെ തീരത്തിന് ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഇല്ല, ഒറ്റക്കാണ് പ്രകൃതി ആസ്വദിച്ചോണ്ടിരിക്കണേ.
1: അമ്മ
0: അമ്മ അപ്പുറത്താണ് അല്ലേ. ഓക്കെ, അപ്പൊ അമ്മേന്റെ അടുത്ത് പ്രത്യേക അന്വേഷണം പറയണം. അമ്മയുടെ പേരെന്താ? സരോജിനി. അമ്മക്ക് പ്രത്യേകമായിട്ട് എന്റെ അന്വേഷണം പറയണം കേട്ടോ, അറിയിക്കണം. ആണോ സരോജിനി അമ്മ, നമസ്കാരം കേട്ടോ. ബിന്ദു, ആൻസി, എല്ലാവർക്കും കൂടി വേണ്ടിട്ട് നമ്മൾ ഈ പാട്ട് വെക്കട്ടെ. അംബ്ലീഷിനു.
1: ഞങ്ങള് ശ്രീകുട്ടന്റെ ഒരു ഫാനാണ്.
0: ആണല്ലേ, ഓക്കെ. അപ്പൊ എന്തായാലും
1: അടിപൊളിയായിട്ട് പുഴയുടെ മേളിൽ കൂടെ ഒരു പ്ലെയിൻ പോണ്ട്, നല്ല വ്യൂ ആണ്.
0: അപ്പൊ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോട്ടോ. ഏ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് അവിടെ നല്ല താന്ന്, ആ നെടുമ്പാശ്ശേരിയുടെ അടുത്തായത് കൊണ്ട് നന്നായിട്ട് ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്ന താന്ന് കാണാം അല്ലേ. ഈ ഏരിയ കൂടിയാണ് പോകുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഫ്ലൈറ്റിന്റെ ടൈമൊക്കെ ചിലപ്പോ അറിയണവരൊക്കെ ഉണ്ട് അവിടെ, ഇന്ന സമയത്ത് ഇന്ന ഫ്ലൈറ്റ് പോകുന്നൊക്കെ പറയും. അത്രയും നമുക്ക് ബസ് റൂട്ട് അറിയണ പോലെ തന്നെ ഫ്ലൈറ്റിന്റെ റൂട്ട് അറിയാം നിങ്ങക്ക് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പൊ വീണ്ടും വിളിക്കണം. അമ്മേന്റെ അടുത്ത് പ്രത്യേക അന്വേഷണം പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് സരോജിനി അമ്മയ്ക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നത്. അപ്പോ ഫ്രണ്ട്സ് കേട്ടുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക മാത്രമല്ല വിളിക്കുക. വിളിക്കുന്ന നമ്പർ ഇതാണ് 0484242801 ആണ്. അപ്പോൾ കുറെ പേര് ഇങ്ങനെ ഒരുമിച്ച് വിളിക്കുന്നതുകൊണ്ട് ലൈൻ എൻഗേജ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, വീണ്ടും ട്രൈ ചെയ്യുക. എന്തായാലും എല്ലാവരുടെയും കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കൂടെ ഉണ്ടാവുക, കേട്ടുകൊണ്ടിരിക്കുക. നല്ല നല്ല പാട്ടുകൾ അതിൻ്റെ മൂവീസും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ആണ് വിളിക്കേണ്ടത്. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി FM 107.5 യുവർ ചോയ്സ്, കൂടെ അംബ്ലീഷിനും.

0: അങ്ങനെ നമ്മൾ നരിവേട്ടയിലെ പാട്ട് കേട്ട് തിരിച്ചു വന്നു. 1 മണി കഴിഞ്ഞ് 31 മിനിറ്റ്. നല്ല കുട്ടികൾക്കൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു പാട്ടല്ലേ. അപ്പൊ എന്തായാലും അടുത്തതായിട്ട് നമുക്ക് ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇത് ആരാണ്?
1: ഫാത്തിമ.
0: ഫാത്തിമ, ഫാത്തിമ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: 10ാം ക്ലാസ്സിൽ.
0: 10ാം ക്ലാസ്സിലോ? ഞാൻ വിചാരിച്ചു ഈശ്വരാ എന്റെ 2ാം ക്ലാസ്സിലായിരിക്കുന്നു. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ വോയിസ് കേട്ടിട്ട് 2ാം ക്ലാസ്സിലാന്ന്? പറഞ്ഞിട്ടില്ലേ? അയ്യോ ഫാത്തിമ, ഇത് എവിടെയാ സ്ഥലം? ആ അവിടെ സ്കൂളിലാ പഠിക്കണേ. അവിടെ എന്തൊക്കെയുണ്ട്? കൊറേ കൂട്ടുകാരൊക്കെ ഉണ്ടോ? 10ാം ക്ലാസ്സിലാന്ന് പറഞ്ഞ ആരെങ്കിലും പഠിപ്പിച്ചു തുടങ്ങിയോ? പഠിപ്പിച്ചോന്നല്ല, പേടിപ്പിച്ചു തുടങ്ങിയോന്ന്. ഫാത്തിമ, നീ 10ാം ക്ലാസ്സിലാണ് അടങ്ങി ഒതുങ്ങി പോയിരുന്ന് പഠിക്കുന്നു പറഞ്ഞോ? ആ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, അല്ല പിന്നെ പഠിച്ചേക്കാന്നങ്ങ് വിചാരിച്ചല്ലേ. ആ ഇനി ആരും പറയരുത് അല്ലേ. ഫാത്തിമ പാട്ട് പാടുവോ? അതെന്താ? എന്താ ഇപ്പൊ ഒന്ന് പാടിയാല്? എന്താ എനക്ക് പാടിയാല്? ഓക്കെ ഫാത്തിമ കുട്ടി, അപ്പോ സ്കൂളില് ഫാത്തിമയാണ് അവിടെ എന്താ പറയുന്നത് പലരെയും ലീഡ് ചെയ്യുന്ന സ്റ്റാർ എന്നൊക്കെ കേട്ടായിരുന്നു, ശരിയാണോ? ഇല്ല, അടങ്ങി ഒതുങ്ങി ഭയങ്കര ഒതുക്കകാരിയാണോ? ഇടക്ക് വിറ്റാണ്. എനിക്ക് അയ്യ. അപ്പൊ എന്തായാലും നമുക്ക് ഒരു പാട്ട് കേൾക്കണം അല്ലേ, അതിനു വേണ്ടിയല്ലേ വിളിച്ചേ. ആ അപ്പോ ഞാൻ ഏത് പാട്ടാ വെച്ചേരണ്ടേ? വാഴയില പാട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും വാഴയില പാട്ട്. നിങ്ങളുടെ ക്ലാസ്സിലെ കുറെ ഫ്രണ്ട്സ് ഇല്ലേ?

നിങ്ങളുടെ ടീമിന് പേരുണ്ടോ? ടീമിന് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ടീമിന് പേരിട്ടിട്ടുണ്ടോ? ആ, എന്നാ പോയിട്ട് ഇടണം കേട്ടോ. പാട്ട് വെച്ച് തരട്ടെ? ഓക്കെ, അപ്പൊ എന്തായാലും ഇതാ വരുന്നു കേട്ടോ പാട്ട്. അപ്പോൾ ചന്ദ്രൂരിൽ നിന്ന് ഫാത്തിമയാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഫാത്തിമ ആദ്യം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് കുറച്ച് ന്യൂജൻ അടിപൊളി പാട്ടൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് നമുക്ക് ഇവിടെ ഇല്ല, ആൽബത്തിലെ പാട്ടൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് വാഴയില പാട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വാഴയില പാട്ടാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി FM Rainbow 107.5. ഇത് യുവർ ചോയ്സ് കൂടെ അംബ്ലീഷിനും.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 1444 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5.
2: അങ്ങനെ നമ്മള് യുവർ ചോയ്സിൽ നമ്മളിങ്ങനെ ഒരുപാട് നല്ല പാട്ടുകൾ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പോ അടുത്ത കോളറിലേക്ക് നമ്മൾ പോവാണ്. ഹലോ, നമസ്കാരം, ഇതാരാണ്? ഒന്നുകൂടി പറയോ. ഹിദായത്ത് അല്ലേ? ഇതാരാ പേരിട്ടത്? നല്ല പേര്. ഉപ്പ ഇട്ട പേരാണല്ലേ? ഉസ്താദ് ഇട്ട പേരാണ്. ഓക്കെ ഓക്കെ. ഇതിന്റെ അർത്ഥം എന്താണ്? ദൈവകൃപയുള്ളവൻ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ദൈവകൃപ ഉള്ള ഒരാളാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അല്ലേ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇത് സ്ഥലം എവിടെയാ? എവിടെ? മനസ്സിലായില്ല. വരോ? വരം വേണ്ട, എനിക്ക് സ്ഥലം എവിടെയാന്ന് പറഞ്ഞാ മതി. കൊച്ചിയിലാണ്. പ്രോപ്പർ കൊച്ചി എവിടെയാ? പനയപ്പള്ളി അല്ലേ? ഓക്കെ. പിന്നെ എന്താ ചെയ്യുന്നേ? മെക്കാനിക്കാണല്ലേ? അവിടെ തന്നെയാണോ? പണിയപ്പള്ളി തന്നെയാണോ? നസ്രത്തിൽ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ലേ? ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഓക്കെ. ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? പപ്പയുടെ സ്വന്തം അപ്പൂസിലെ. അതിലേത് പാട്ടാ? സ്നേഹത്തിൻ പൂഞ്ചോല തീരത്താണോ? ഓക്കെ. ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? കേൾക്കുന്നവർക്കും വിളിച്ചിട്ട് ഇന്ന് കിട്ടാതെ പോയവർക്കും എല്ലാവർക്കും കൂടി വേണ്ടിട്ടാണ് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും പാട്ട് ഞാൻ വെച്ചുതരാം, വീണ്ടും വിളിക്കണം കേട്ടോ. അപ്പോൾ ദാ സ്റ്റേഷൻ ക്ലോക്കിൽ സമയം 1 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ യുവർ ചോയ്സിൽ കൂട്ടുകൂടാനുള്ളൂ. അപ്പോൾ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ നിങ്ങളുടെ കാതോരം ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കുക ആകാശവാണി ഫ്രം റെയിൻബോ 107.5 യുവർ ചോയ്സ്. അപ്പോൾ നമ്മൾ അടുത്ത പാട്ട് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ സ്നേഹത്തിൻ പൂഞ്ചോല എന്ന പാട്ടിലേക്കാണ് പോകുന്നത്. എൻജോയ്.

0: എവിടെയൊക്കെയോ നമ്മളെ കരയിപ്പിച്ച് പോകുന്നൊരു പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പപ്പയുടെ സ്വന്തം മപ്പൂസ് എന്ന ചിത്രത്തിലെ പാട്ട് സ്നേഹത്തിൻ പൂഞ്ചോല, ആ ഒരു പപ്പയും മോനും കൂടെയുള്ള ആ ഒരു ബന്ധമൊക്കെ പലപ്പോഴും നമ്മൾ നമ്മളുടെ അച്ഛനുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് പോകല്ലേ. അത്രയും സ്നേഹത്തോടുകൂടി നമ്മളെ ചേർത്ത് ഉറക്കിയ രംഗമൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ മിന്നി പറയും. സ്റ്റേഷൻ ക്ലോക്കിൽ സമയം 1 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി ഫ്രം റെയിൻബോ 107.5 യുവർ ചോയ്സ് ആണ്. നമുക്ക് യുവർ ചോയ്സിൽ അടുത്ത വോയിസിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ
1: ഹലോ,
0: ഇതാരാണ്?
1: മരിയ.
0: മരിയ എവിടെ നിന്ന് വിളിക്കുന്നു? കരിവേലിപ്പടിന്നോ? ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കരിവേലിപ്പടിയില്?
1: നല്ല വിശേഷം,
0: നാളെ ബർത്ത്ഡേ ആണ്. അതാണ് വിശേഷം അല്ലേ? എന്നിട്ട് അപ്പന് സർപ്രൈസ് കൊടുക്കുന്നുണ്ടോ നാളെ? പേടിപ്പിക്കുവോ നാളെ അപ്പന്? ഓക്കെ, അപ്പൊ എന്തായാലും അതിനൊക്കെയുള്ള പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ?
1: ഓക്കെ,
0: ഫുഡ് കഴിച്ചു? ഞാൻ നേരത്തെ കഴിച്ചു, പ്രോഗ്രാമിന് കേട്ടിട്ടുണ്ട്, നേരത്തെ കഴിച്ചു. എന്നാലല്ലേ നിങ്ങളുടെ അടുത്തൊക്കെ എനർജി ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. ആ, അല്ലെങ്കിൽ കൊഴിഞ്ഞു വീണു പോകത്തില്ലേ. പിന്നെ മരിയ കുട്ടി, വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്?
1: വീട്ടില് അമ്മയുണ്ട്, അപ്പനുണ്ട്, ഞാനുണ്ട്, ചേട്ടനുണ്ട്, ഒരപ്പാക്കും.

0: ഒരപ്പാപ്പനും ഉണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ എല്ലാരും കൂടി എൻജോയ് ചെയ്ത് പോവാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അപ്പന്റെ പേരൊന്ന് പറഞ്ഞേ. ജോ ജോയ്
1: ജോണി
0: ജോണി ജോണി ആണ് അല്ലേ, ജോണി. ഓക്കെ, അപ്പൊ എന്തായാലും പപ്പയ്ക്ക് ഫാദേഴ്സ് ഡേയുടെ വിഷസും ഉണ്ട്, പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഉണ്ട് അല്ലേ. ബർത്ത്ഡേ വിഷസ് അറിയിക്കാണ്. അപ്പൊ ഇത് ആരൊക്കെയാണ്? മരിയയും പിന്നെ കൂടെയുള്ള ചേട്ടന്റെ പേരെന്താ? ആ, അപ്പൊ മരിയയും ജോജിയും കൂടിയാണ് വിഷസ് അറിയിക്കുന്നത് അല്ലേ. അപ്പൊ പപ്പയ്ക്ക് വേണ്ടിട്ട് നമുക്ക് ഏത് പാട്ടാ കൊടുക്കണ്ടേ? മായാ ബസാറിലെ മിഴിയിൽ മിഴിയിലാണ് കൊടുക്കേണ്ടത് അല്ലേ. തീർച്ചയായിട്ടും നമുക്ക് ആ പാട്ട് വെച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും അമ്മച്ചിയുടെ അടുത്തൊക്കെ അന്വേഷണം പറയണം. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ എന്തായാലും മരിയയുടെ ഫാദർ ജോണിക്ക് നമ്മുടെ റെയിൻബോ ടീമിന്റെ എല്ലാവരെയും വക ഹാപ്പി ബർത്ത്ഡേ അഡ്വാൻസ്ഡ് ആയിട്ട് വിഷയാണ്. അപ്പൊ എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ആശംസകൾ നമ്മൾ അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നല്ലൊരു പിറന്നാളായിരിക്കട്ടെ. നമ്മുടെ സ്റ്റേഷൻ ക്ലോക്കിലെ സമയം 1 മണി കഴിഞ്ഞിട്ട് 49 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ഒരു കോൾ കൂടിയൊക്കെ എടുക്കാനുള്ള സമയമുണ്ടാവും. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി ഫ്രം റെയിൻബോ 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കൂട്ടായിട്ട് ഞാനുണ്ട് അംബിലീഷിനും.

അതൊരു ഭാഗ്യം തന്നെയാണല്ലേ, മൗനമാണെങ്കിലും കൂട്ടിന് ഞാനുണ്ട് എന്ന് പറയാനായിട്ട് ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. സ്റ്റേഷൻ ക്ലോക്കിൽ സമയം 1:54 ആയിട്ടുണ്ട്.

അതൊരു ഭാഗ്യം തന്നെയാണല്ലേ. മൗനമാണെങ്കിലും കൂട്ടിന് ഞാനുണ്ട് എന്ന് പറയാനായിട്ട് ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. സ്റ്റേഷൻ ക്ലോക്കിൽ സമയം 1:54 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കോളറിനെ ഞാൻ ലൈനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി ഒരു കോൾ എടുക്കാനുള്ള സമയമില്ല. 1:54 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നല്ല ഒരു സൺഡേ ആണ് എന്ന്, കൂടുതൽ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമയമാണ്. വൈകുന്നേരങ്ങളിൽ നമുക്ക് നമ്മുടെ അച്ഛൻ എന്നെ ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റിയൊരു സമയമാണ്. അച്ഛന് വേണ്ടിയിട്ട് അച്ഛനൊരു സ്വീറ്റ്സോ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം അച്ഛനൊരു ഗിഫ്റ്റ് ചെയ്യാം. അച്ഛനൊരു ഇനി ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മയെങ്കിലും കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. അച്ഛനോടുള്ള സ്നേഹം പ്രകടമായി തന്നെ കൊടുക്കാൻ പറ്റിയൊരു ദിവസമാണ്. അതുപോലെ തന്നെ ഇന്ന് വേൾഡ് മ്യൂസിക് ഡേ ആണ്. സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവർക്ക്, ഒരുപാട് നല്ല സംഗീതങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഒരുപാട് സന്തോഷം തരുന്ന ദിവസമാണ്. അതുപോലെ യോഗ ഡേ ആണ്. നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്ന ശരീരമാധ്യം കലു ധർമ്മസാധനം എന്നാണ് പറയുന്നത് അല്ലേ. ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. അപ്പോൾ നമ്മൾ എത്രയൊക്കെ എന്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബിസിയായിട്ട് ഓടിയാലും നമ്മുടെ ആ ഒരു മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ്. മെഷീൻ നല്ല വർക്കിംഗ് കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ ബാക്കിയുള്ള വർക്കുകൾ സ്മൂത്തായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ശരീരം അത്രയും കരുതലോടുകൂടി വെക്കേണ്ട ഒരു ദിവസമാണ്. അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് യോഗ എന്ന് പറയുന്നത്. അതും ശീലമാക്കാൻ പറ്റിയൊരു ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ എല്ലാം വിഷസ് അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ന് ഫാദേഴ്സ് ഡേ ആയിട്ട് എല്ലാ കരുതലുള്ള അച്ഛന്മാർക്ക് വേണ്ടിയിട്ടും സ്പെഷ്യലായിട്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. കേട്ടുകൊണ്ടിരിക്കും ആകാശവാണി ഫ്രം റെയിൻബോ 107.5 യുവർ ചോയ്സ് ആണ്. ഇത്രയും നേരം നിങ്ങൾക്ക് കൂട്ടായിരുന്നത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം അംബ്ലീഷിനോ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: You are listening to FM Rainbow 107.5, musically yours.

musically yours. You are listening to Rainbow FM Kochi 107.5. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM Kochi 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

0: രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. കുട്ടി ശ്രോതാക്കൾ എഴുതിയ ചെറുകഥകൾ പേപ്പറിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് PDF ആയോ ഇമേജ് ആയോ fmrainbowinbox@gmail.com എന്ന മെയിൽ ഐഡിയിലോ 8547341075 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ അയക്കുക. തെരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് ആകാശവാണി കൊച്ചി നിലയം സന്ദർശിക്കുവാനും തങ്ങളുടെ രചനകൾ നേരിട്ട് അവതരിപ്പിക്കുവാനും അവസരം ലഭിക്കുന്നതാണ്. നിബന്ധനകൾ: 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കായാണ് മത്സരം നടത്തുന്നത്. അവസാന തീയതി 21 ജൂൺ 2026 ഞായറാഴ്ച വൈകിട്ട് 6 മണിവരെ.
1: Rainbow FM presents Try and Dub Waves. Try and Dub Waves.
2: Let's play football.
1: FIFA World Cup 2026 updates. ഇരുപത്തിരണ്ടാം തീയതി പുലർച്ചെ 12:30 ഗ്രൂപ്പ് ജിയിൽ ബെൽജിയം വേഴ്സസ് ഇറാൻ, രാവിലെ 3:30 ഉറുഗോ വേഴ്സസ് കാബോ വെർദെ, രാവിലെ 6:30 ന്യൂസിലാൻഡ് ഏറ്റുമുട്ടുന്നു ഈജിപ്തുമായി. 22-ാം തീയതി രാത്രി 10:30 ഗ്രൂപ്പ് ജയിൽ അർജന്റീന തങ്ങളുടെ രണ്ടാമത്തെ പോരാട്ടത്തിൽ കൊമ്പ് കോർക്കുന്നു ഓസ്ട്രിയയുമായി.
3: Painting the airwaves with the colors of football, FM Rainbow joins the celebrations of FIFA World Cup 2026.
0: June 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി റെയിൻബോ FM കൊച്ചി കുട്ടി ശ്രോതാക്കൾക്കായി ചെറുകഥാ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. കുട്ടി ശ്രോതാക്കൾ എഴുതിയ ചെറുകഥകൾ പേപ്പറിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് PDF ആയോ ഇമേജ് ആയോ fmrainbowinbox@gmail.com എന്ന മെയിൽ ഐഡിയിലോ 8547341075 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ അയക്കുക. തെരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് ആകാശവാണി കൊച്ചി നിലയം സന്ദർശിക്കുവാനും തങ്ങളുടെ രചനകൾ നേരിട്ട് അവതരിപ്പിക്കുവാനും അവസരം ലഭിക്കുന്നതാണ്. നിബന്ധനകൾ: 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കായാണ് മത്സരം നടത്തുന്നത്. അവസാന തീയതി 21 ജൂൺ 2026 ഞായറാഴ്ച വൈകിട്ട് 6 മണിവരെ.

ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി FM റെയിൻബോ കൊച്ചി കുട്ടി ശ്രോതാക്കൾക്കായി ചെറുകഥാ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. കുട്ടി ശ്രോതാക്കൾ എഴുതിയ ചെറുകഥകൾ സ്വന്തം കൈപ്പടയിൽ പേപ്പറിൽ തന്നെ എഴുതിയത്, സ്വന്തം കൈപ്പടയിലുള്ളത് PDF രൂപത്തിലാക്കി അല്ലെങ്കിൽ ഇമേജ് ആക്കിയോ FM Rainbow inbox@gmail.com എന്ന ഇമെയിൽ ഐഡിയിലോ 8547341075 എന്ന വാട്സപ്പ് നമ്പറിലോ അയയ്ക്കുക. അപ്പോൾ എന്തായാലും കുട്ടി ശ്രോതാക്കൾക്ക് കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു അവസരമാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് ആകാശവാണി കൊച്ചി FM റെയിൻബോ നിലയം സന്ദർശിക്കുവാനും അവരുടെ രചനകൾ നേരിട്ട് തന്നെ അവതരിപ്പിക്കാനും അവസരം ലഭിക്കും. ഇതിന് ചെറിയൊരു നിബന്ധന മാത്രമേ ഉള്ളൂ, 15 വയസ്സിൽ താഴെ ആയിരിക്കണം കുട്ടികൾ എന്നത് ഒരു ചെറിയൊരു നിഷ്കർഷയുണ്ട്. അത് മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും കഥ എഴുതാൻ അറിയാവുന്ന അല്ലെങ്കിൽ കഥ എഴുതാൻ താല്പര്യമുള്ള എല്ലാ കുട്ടി ശ്രോതാക്കളെയും പ്രോത്സാഹിപ്പിക്കുക.

तुझे पुकारे तो मैं लब खोलूं, क्या जीना और क्या मर जाना है।

0: ये है विविध भारती।
1: उजाले उनकी यादों की। उजाले उनकी यादों की।

0: ഉത്തർപ്രദേശിലെ റാണി ദുർഗാവതി സർവകലാശാലയുടെ 36th ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. 12th അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെമ്പാടും വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗാദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗയ്ക്ക് ജാതി മത വർണ്ണ വിവേചനങ്ങളില്ലെന്ന് ആരോഗ്യമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മെറിറ്റ് ക്വാട്ടയുടെ മുഖ്യഘട്ടത്തിലെ 2nd അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയ പ്രവേശനം നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 മണി വരെ നടക്കും. കാർഷിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായികരംഗം. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള 15 ടീമിനെ BCCI പ്രഖ്യാപിച്ചു. വിരാട് കോഹ്ലിയും ജസ്പ്രീത് ബൂംറയും ടീമിൽ തിരിച്ചെത്തി. അടുത്ത മാസം 14 ആരംഭിക്കുന്ന പര്യടനത്തിൽ ശുഭ്മാൻ ഗിൽ ടീമിനെ നയിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൗദി അറേബ്യയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

0: listening to Rainbow FM Kochi 107.5. Musically yours.
1: News Rainbow. നമസ്കാരം. സമയം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. റെയിൻബോ വാർത്തകൾ. ഗോത്ര സമൂഹങ്ങളുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ശാക്തീകരണത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു.

0: ഹായ് ഡിയേഴ്സ്, യു ആർ ലിസണിങ് ടു എഫ് എം റെയിൻബോ കൊച്ചി 107.5.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ ഇന്ന് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ സമയത്തിൽ നിങ്ങളോടൊപ്പം
0: കൂടെ ചേരുന്നു ഞാൻ ആജസ്മിത ബാലൻ,
1: ഒപ്പം ആർ ജെ രശ്മി. ഇന്ന് ഒത്തിരി പ്രത്യേകതകളുള്ള ദിവസമാണ്. ഇന്ന് ഞായറാഴ്ചയാണ്, ഒഴിവു
0: ദിനമാണ്.
1: അത് മാത്രമല്ല, പ്രത്യേകതകൾ നമുക്ക് പറയാം. ആദ്യം തന്നെ പ്രത്യേകതകൾ പറഞ്ഞു
0: കഴിഞ്ഞുകഴിഞ്ഞാൽ
1: നമുക്ക് ആദ്യം ഇന്ന് ഞായറാഴ്ച എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് ചായയൊക്കെ കുടിച്ചിരിക്കുകയായിരിക്കും എല്ലാവരും. ആ ഒരു സന്തോഷ നിമിഷത്തിൽ ഞങ്ങളുടെ ഈ നല്ല നല്ല പാട്ടുകളും കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട്
0: നിങ്ങൾക്കൊപ്പം ചേരുകയാണ്.
1: ഇന്ന് 6:25 വരെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ സമയം.
0: അതെ, ദുഃഖപൂർവ്വം.
1: സാധാരണ 5 മണി തൊട്ട് 8 മണി വരെയാണ് ഓൺ ദ ഗോയുടെ ടൈം.
0: നിങ്ങൾക്ക് മാത്രമാണോ ദുഃഖം എന്ന് അറിയില്ല.
1: എല്ലാവരും കേൾക്കാൻ ആകാംക്ഷയോടെ കൂടിയിരിക്കുന്ന ഈ ഓൺ ദ ഗോ തുടർന്നും കേൾക്കുക. 107.5 FM റെയിൻബോയിൽ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി.

0: ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി റെയിൻബോ FM കൊച്ചി കുട്ടി ശ്രോതാക്കൾക്കായി ചെറുകഥാ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: കുട്ടി ശ്രോതാക്കൾ എഴുതിയ ചെറുകഥകൾ പേപ്പറിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് PDF ആയോ ഇമേജ് ആയോ fmrainbowinbox@gmail.com എന്ന മെയിൽ ഐഡിയിലോ 8547341075 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ അയയ്ക്കുക. തെരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് ആകാശവാണി കൊച്ചി നിലയം സന്ദർശിക്കുവാനും തങ്ങളുടെ രചനകൾ നേരിട്ട് അവതരിപ്പിക്കുവാനും അവസരം ലഭിക്കുന്നതാണ്. നിബന്ധനകൾ: 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കായാണ് മത്സരം നടത്തുന്നത്. അവസാന തീയതി 21 ജൂൺ 2026, ഞായറാഴ്ച വൈകിട്ട് 6 മണിവരെ.
1: Rainbow FM presents Trayanda Waves. Trayanda Waves.
2: Let's play football.
1: FIFA World Cup 2026 updates. It is the World Cup time. 22-ാം തീയതി പുലർച്ചെ 12:30 ഗ്രൂപ്പ് ജിയിൽ ബെൽജിയം വേഴ്സസ് ഇറാൻ, രാവിലെ 3:30 ഉറുഗോ വേഴ്സസ് കാബോ വെർദെ, രാവിലെ 6:30 ന്യൂസിലാൻഡ് ഏറ്റുമുട്ടുന്നു ഈജിപ്തുമായി. 22-ാം തീയതി രാത്രി 10:30 ഗ്രൂപ്പ് ജെയിൽ അർജന്റീന,

0: തങ്ങളുടെ രണ്ടാമത്തെ പോരാട്ടത്തിൽ കൊമ്പ് കോർക്കുന്നു ഓസ്ട്രിയയുമായി.
1: Airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക് വീണ്ടും സ്വാഗതം. സമയം 5 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോ നിങ്ങളോടൊപ്പം ഇന്ന് രശ്മിയും സ്മിതയുമാണ്.
2: എന്നോട് ഇപ്പൊ ഹെഡ്സെറ്റ് വെക്കാൻ അഭ്യർത്ഥിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ വേറെ കാര്യങ്ങളിലുള്ള വ്യാപൃത.
1: അതെ അതെ, എന്തെല്ലാം കാര്യങ്ങളിലാണ് വ്യാപൃതയായിട്ടിരിക്കുന്നത്. ഇന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമായതുകൊണ്ട് പല പല കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തിരിക്കും. അപ്പൊ ഇന്ന് ആദ്യത്തെ നമുക്ക് പ്രത്യേകത അങ്ങോട്ട് പറയാല്ലേ, വേൾഡ് മ്യൂസിക് ഡേ ആണ്,
2: സംഗീത ദിനമാണ്.
1: സംഗീതത്തിന് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ?
2: അറിയില്ല, സാധ്യത തീരെ കുറവാണ്.
1: അതെ, അപ്പോ അതിനൊരു അതിർവരമ്പില്ല. നമുക്കിപ്പോ ഏത് ഭാഷയുടെ സംഗീതമായാലും നമുക്ക്
2: ആസ്വദിക്കാൻ പറ്റും.
1: അതെ അതെ, താളവും മീണവും മതി അല്ലേ. ഒരു താളവും മീണവും ഉണ്ടെങ്കിൽ ഏത് ഭാഷയുടെ ആണെങ്കിലും നമുക്ക്
2: ആസ്വദിക്കാൻ പറ്റും.
1: അപ്പൊ ഒരു വ്യക്തി സംഗീതം ഇഷ്ടപ്പെടുന്നത് എന്തിനെ ബേസ് ചെയ്തായിരിക്കും? ഈ താളവും അതല്ലെങ്കിൽ ഈണവും ബേസ് ചെയ്തതായിരിക്കും.
2: അതല്ലേ, അപ്പോ നമ്മൾക്ക് മറ്റ് ഗോത്രവർഗ വിഭാഗക്കാരുടെ ഗാനം ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മൾ ക്ലാസിക്കൽ മ്യൂസിക്കൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇമേഴ്സ്ഡ് ആവും.
1: ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരു 80-90s പാട്ടുകളും ഭയങ്കര ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട്.
2: നല്ല രസമല്ലേ, നല്ല സംഗീതമല്ലേ 90s പാട്ടുകൾ.
1: അതുകൊണ്ട് തന്നെ സംഗീതത്തിനൊരു പ്രായോ കാലോ ഒന്നും ഇല്ല എന്നാണ് എന്റെ
2: കാലഭാഷ
1: അതീതം.
2: അതിർവരമ്പുകളില്ലാതെ എല്ലാവരും ആസ്വദിക്കുന്ന ഒന്നാണ് സംഗീതം. അപ്പൊ ആ സംഗീതത്തെ സ്നേഹിക്കുന്നവർക്കായിട്ട്, സംഗീതം ആലപിക്കുന്നവർക്കായിട്ട്
1: വേൾഡ് മ്യൂസിക് ഡേ നമ്മൾ അങ്ങ് ഇട്ടു കൊടുക്കുകയാണല്ലേ.
2: അതെ, എല്ലാവർക്കും നമുക്ക് മനസ്സുകൊണ്ട് സ്മരിക്കാം, തൊഴാം, നമസ്കരിക്കാം. ഇങ്ങനെയുള്ള ഇതുപോലെയുള്ള പ്രതിഭകൾ ഉണ്ടാകും ഇതിനകത്ത്. പ്രതിഭകളല്ലാതെ ആസ്വാദനം മാത്രമായിട്ടുള്ളവരുണ്ടാകാം. പക്ഷെ എല്ലാവരെയും മനസ്സുകൊണ്ട് സ്മരിച്ചുകൊണ്ടാണ് ഇന്നത്തെ
1: ഓൺ ദ ഗോ തുടങ്ങുന്നത്, ഡ്രൈവ് ടൈം അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രാഗവും താളവും ലയവും സ്വരവും ശബ്ദവും ഒക്കെ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനം ഉണ്ടാവുന്നത്. ഇതുപോലെ നല്ല നല്ല ഗാനങ്ങൾ ഞങ്ങളുടെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകൂ എന്നാണ് പറയാനുള്ളത്. അടുത്ത 2 ഗാനങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം അടുത്തൊരു പ്രത്യേകതയായിട്ട്.
2: ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി റെയിൻബോ FM കൊച്ചി കുട്ടി ശ്രോതാക്കൾക്കായി ചെറുകഥാ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: കുട്ടി ശ്രോതാക്കൾ എഴുതിയ ചെറുകഥകൾ പേപ്പറിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് PDF ആയോ ഇമേജ് ആയോ FM Rainbow Inbox@gmail.com എന്ന മെയിൽ ഐഡിയിലോ 8547341075 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ അയയ്ക്കുക. തെരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് ആകാശവാണി കൊച്ചി നിലയം സന്ദർശിക്കുവാനും തങ്ങളുടെ രചനകൾ നേരിട്ട് അവതരിപ്പിക്കുവാനും അവസരം ലഭിക്കുന്നതാണ്. നിബന്ധനകൾ: 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കായാണ് മത്സരം നടത്തുന്നത്. അവസാന തീയതി 21 ജൂൺ 2026 ഞായറാഴ്ച വൈകിട്ട് 6 മണിവരെ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: വെൽക്കം ബാക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക്.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കാണ്. നമ്മളിപ്പോൾ ലോക സംഗീത ദിനത്തെക്കുറിച്ച് പറഞ്ഞു.
0: ഇനി മറ്റൊരു പ്രത്യേകത ഉണ്ട് അല്ലേ? ഇന്ന്
1: അച്ഛന്മാർക്ക് വേണ്ടിയിട്ടുള്ള അച്ഛന്മാർക്കുള്ള ദിനാണിന്ന്.
0: എല്ലാ വർഷവും ജൂൺ മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയാണ്
1: അച്ഛന്മാർക്കുള്ള
0: ദിവസമായിട്ട് ആഘോഷിക്കുന്നത്. തുടക്കത്തിൽ ഈ അമ്മമാർക്ക് ഒരു ദിനം ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പം ഞങ്ങൾക്കൊരു ദിനമില്ല എന്നുള്ള വിഷമം അവർക്കുണ്ടായി. അതിനുശേഷം 1919-ലാണെന്ന് തോന്നുന്നു ഈ മദേഴ്സ് ഡേയുടെ പോലെ തന്നെ ഫാദേഴ്സ് ഡേ ആഘോഷിക്കാൻ
1: ശരിക്കും

0: അച്ഛന്മാരുടെ ഒരു ദിവസം വേണ്ടതല്ലേ,
1: അതെ
0: അവര്
1: അതെ
0: നിലവിളിച്ചാലും ഇല്ലെങ്കിലും വിഷമിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ
1: നമുക്ക് ചെറിയ ചെറിയ നുറുങ്ങ് അറിവുകളിലൂടെയും അതുപോലെ തന്നെ സ്നേഹം കൊണ്ടും ഒക്കെ നമ്മളെ വഴി കാട്ടുന്ന അവരാണല്ലേ
0: എല്ലാം.
1: അച്ഛനില്ലെങ്കിൽ
0: അടുത്ത തലമുറ
1: അറിയാം.
0: തീർച്ചയായിട്ടും അതിന്റെ ഒരു വില നിസാരമല്ല. അവര് നമുക്ക് പകർന്നു തന്നെ നുറുങ്ങ് സ്നേഹമല്ല കൊടുത്തോളും, ആകാശത്തോളം
1: സ്നേഹമാണ്
0: തന്നത്.
1: ഒരു സ്നേഹത്തിനൊരു സീമയില്ല,
0: അതിന് വരമ്പുകളില്ലാത്തൊരു സ്നേഹമാണ് അച്ഛൻ പകർന്നു തരണത്. അച്ഛൻ നമുക്കായിട്ട് കരുതുന്നത് അല്ലെങ്കിൽ അച്ഛൻ നമ്മളെ ചിന്തിക്കുന്നത് പലപ്പോഴും നമ്മൾ അറിയാറില്ല എന്നാണ് വാസ്തവം. അമ്മയുടെ മാതൃസ്നേഹത്തിന് മുമ്പിൽ ഒരു മകളായിട്ട് കൂടി ഞാൻ പറയട്ടെ, ഒരു സ്ത്രീയായിട്ട് കൂടി പറയട്ടെ, അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ അച്ഛൻ ഇല്ലാണ്ടാവുകയാണ്.
1: അതെ അതെ, അമ്മയുടെ സ്നേഹം കുറച്ചുകൂടെ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അച്ഛൻ
0: അത് പ്രകടമാണ്,
1: പ്രകടിപ്പിക്കുന്നില്ല സ്നേഹം,
0: പ്രകടിപ്പിക്കുന്നില്ല.
1: സ്നേഹം നമ്മൾ മനസ്സിലാക്കി നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം.
0: സമുദ്രത്തോളം സ്നേഹം ഉള്ളിൽ നിറച്ചേക്കുന്നവരാണ് അച്ഛന്മാര്. അതൊരിക്കലും മറക്കരുത് മക്കള്. അമ്മമാര് മാത്രമല്ല, അല്ലെങ്കിൽ അമ്മമാരെക്കാളും ഒരു പടി കൂടി പലപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന അച്ഛന്മാർ തന്നെയായിരിക്കും. മക്കളുടെ സ്നേഹത്തിനും മക്കളുടെ അംഗീകാരത്തിനും വേണ്ടി കൊതിക്കുന്ന ഒരു മനസ്സ് അവർക്കും ഉണ്ട് അല്ലേ.
1: അപ്പൊ നമുക്ക് ഇന്ന് ഫാദേഴ്സ് ഡേ ആവുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട്, മ്യൂസിക് ഡേ ആണ്, ഫാദേഴ്സ് ഡേ ആണ്, അതുമായി ബന്ധപ്പെട്ട് ഒരു ഗെയിം അങ്ങ് പറഞ്ഞാലോ.
0: അതെ,
1: നമുക്ക് നമ്മുടെ അച്ഛനെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു ഗാനം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളെ വിളിച്ച് പറയാം. ആ വിളിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഏതാണ്?
0: 0484242801 എന്ന നമ്പറിലേക്ക്
1: എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചു പറഞ്ഞോളൂ.
0: നമുക്ക് സമയമില്ലാട്ടെ,
1: ഇന്ന് 6:30 സമയമുള്ളൂ. അതിനു മുന്നെയാണ് ഈ ഗെയിം തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അല്ല നിങ്ങളുടെ അച്ഛൻ ഇഷ്ടപ്പെട്ട ഗാനമാണ് ഇന്ന് നിങ്ങൾ ചോദിക്കേണ്ടത് ഞങ്ങൾ റെയിൻബോയോട്.
0: അതെ, അപ്പൊ നിങ്ങളുടെ കോളിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ വേഗം തന്നെ വിളിക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാം
1: രണ്ട് നമുക്ക് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാ ഐ ഡി ഉണ്ട്, രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിന്റെ ഇതോടെ പറയാല്ലേ, FM Rainbow Kochi 107.5 എന്നുള്ളതാണ് ഇൻസ്റ്റാ ഐ ഡി. ഫേസ്ബുക്കിന്റെ ഐ ഡി എന്ന് പറയുന്നത് ആകാശവാണി കൊച്ചി FM Rainbow 107.5. ഇനി നമുക്കൊരു വാട്സപ്പ് നമ്പർ ഉണ്ട്, 8547341075 എന്നുള്ള വാട്സപ്പ് നമ്പറിലും നിങ്ങൾക്ക് കമൻ്റ് ആയിട്ടിടാം. കൂടാണ്ട് ഈ നമ്പറിൽ 0484242801
0: എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ടും നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി FM Rainbow 107.5. ഇത് ഓൺ ടു ഗോ ഡ്രൈ ടൈം മ്യൂസിക്.

0: You are listening to FM Rainbow Kochi 107.5.
1: 107.5 ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് എന്ന പ്രോഗ്രാമാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ടുള്ള പിതാക്കളുടെ ദിനം, അതല്ലെങ്കിൽ ഫാദേഴ്സ് ഡേ, അതുകൂടാണ്ട് മ്യൂസിക് ഡേയുമായി ബന്ധപ്പെട്ടൊരു ഗെയിം അങ്ങിട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റൻ അങ്ങിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അച്ഛനെ നിങ്ങൾക്കറിയാം, അച്ഛന് ഇഷ്ടപ്പെട്ട പാട്ട് നിങ്ങൾക്കറിയാമെങ്കിൽ അത് ഞങ്ങളോട്
0: ഷെയർ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ദാ അങ്ങനെ
1: ഒരാൾ നമ്മുടെ ലൈനിലുണ്ട്.
0: ഹലോ
2: ഹലോ,
0: ആ ആരാണിത്? എറണാകുളത്ത് നിന്ന്. ഓക്കെ, ആ റേഡിയോയുടെ ഓളയോ ഒന്ന് കുറയ്ക്കോ. ഏഞ്ചൽ എന്നാ ചെയ്യണു?
1: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അച്ഛൻ അമ്മ എല്ലാരും വീട്ടിലുണ്ടോ എന്ന് ഒഴിവതിനായിട്ട്? എല്ലാരും കേക്കാണ്. ഓക്കെ, അപ്പോ മ്യൂസിക് ഡേ ആണ് ഇന്ന്, ഫാദേഴ്സ് ഡേ ആണ്.
0: ഏഞ്ചലിന് എന്നാ പറയാനുള്ളേ? അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? അതാണോ അച്ഛന് ഏറ്റവും ഇഷ്ടം? ആ, നമ്മുടെ കാപ്പിക്കാരനാണ് എന്റെ റിങ് ടോണോ അത്? സുരേഷ് കാതിനക്കാരന്റെ റിങ് ടോണോ?
1: ഓക്കെ, ഈ ഈ പാട്ടിനോട് അച്ഛന് ഇഷ്ടം തോന്നാനുള്ള കാരണം അറിയാമോ?
2: കാരണം അറിയില്ല, പപ്പിങ്ങനെ എപ്പോഴും ഫോണിൽ ഇത് കേൾക്കാറുണ്ട്.
0: അത് ശരി, ചോദിച്ചില്ലേ മോളെ ഇതുവരെ?
1: ഞങ്ങള് നേരിട്ട് ചോദിക്കാം, അച്ഛനോട് ഉണ്ടോ?
0: കൊടുക്കട്ടെ, കൊടുത്തേ കൊടുത്തേ. ഹലോ,
1: അതെന്റെ പേരെന്താ?
3: ഷിബു.
0: ഷിബു അച്ഛ, ഈ പാട്ട് കൂടുതൽ, അന്തിവെയിൽ പൊന്നുതുരം എന്ന് തുടങ്ങുന്ന പാട്ട്, ഉള്ളടക്കത്തിലെ പാട്ട് കൂടുതൽ ഇഷ്ടമുള്ള കാരണം എന്തെങ്കിലും ഉണ്ടോ?
3: അത് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഞങ്ങള് ഒറ്റയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്, ജോലി. അപ്പൊ ഇങ്ങനെ സിനിമകളിലൊക്കെ, സിനിമകളിലെ പാട്ടൊക്കെ കേൾക്കുമ്പോ കൂടുതല് കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ടായിരുന്നു, അങ്ങനെ സ്ട്രൈക്ക് ചെയ്തത്.
0: ആ, അത് ശരി. അതിപ്പോ ഇങ്ങനെ ഭയങ്കരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു, ഭയം അങ്കുരിപ്പിക്കുന്ന രീതിയിലല്ല,
1: ഭയങ്കരമല്ല, അത് ആസ്വദിക്കുന്നു,
0: ആസ്വദിക്കുന്നു, നന്നായി ആസ്വദിക്കുന്നു അല്ലേ?
1: ഓക്കെ, അപ്പൊ തിരിച്ച് ഞാനത് ചോദ്യം ചോദിക്കട്ടെ, മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് അറിയാവോ അച്ഛന്?
0: അത് കൊള്ളാം, അതെങ്ങനെ അറിഞ്ഞു? ന്യൂജൻ പാട്ടായിരിക്കും മോളെ ഏറ്റവും കൂടുതൽ കേൾക്കണ, അതാണോ? അറിയില്ല. മോളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ അച്ഛാ? കുട്ടികളുടെ
1: തിരിച്ച് ഞാൻ ചോദിച്ചാലോ, മോളുണ്ടാ കൊടുത്തേ? അച്ഛന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? ഏറ്റവും
0: ബിരിയാണി ഇഷ്ടമാണ്, പക്ഷെ അത്ര ഉറപ്പില്ല.
1: ഓക്കെ, അപ്പം ഒത്തിരി സന്തോഷം, അച്ഛന്റെയും മകളുടെയും ഈ ഒരു കോംബോ നന്നായിട്ട്.
0: ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അറിയാൻ പറ്റിയില്ല, അതിന്റെ ഇടയ്ക്ക് നിശബ്ദയായി പോയൊരാത്മാവുണ്ടല്ലോ അവിടെ അമ്മ.

0: അമ്മയ്ക്ക് ഇത്തിരി കുശുമ്പ് വന്നാണോ അല്ലേ?
1: ഏഞ്ചലിന് ബ്രദേഴ്സ് ഉണ്ട്, സിബ്ലിങ്സ് ഉണ്ടോ?
2: സിബ്ലിങ്സ് ഉണ്ട്, ഒരു അനീറ്റി ഉണ്ട്.
1: അനീറ്റി ഉണ്ട്. ആ ഹാ ഹാ.
0: അനീറ്റി ഇപ്പൊ അവിടെ ഉണ്ടോ? പേരെന്താ?
2: അഞ്ജലി.
1: അഞ്ജലി. ഓ, അഞ്ജലി ഇപ്പൊ സംസാരിക്കുന്നേ. ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളോട് അച്ഛന് തിരിച്ചു വ്യത്യാസം ഉണ്ടോ?
0: അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹക്കുറവ്, അതങ്ങനെ വരാൻ സാധ്യത
1: അല്ല. തിരിച്ചു വ്യത്യാസം ഉണ്ടോ ഇല്ലയോ? ഇല്ലല്ലേ. ശുഭു അച്ഛ,
0: അങ്ങനെ വരാൻ സാധ്യത ഇല്ലല്ലേ.
1: അല്ല, രണ്ടു കണ്ണും ഒരുപോലെ ആവണം നമുക്ക്. അപ്പൊ പിതൃദിന ആശംസകൾ കേട്ടോ.
0: അപ്പൊ ആ ഉള്ളടക്കത്തിലെ പാട്ട് തന്നെ ഞങ്ങൾ വെച്ചുതരാം.
1: ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ കോളിംഗ്.
2: താങ്ക് യു.

ചിത്രകഥാരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. കുട്ടി ശ്രോതാക്കൾ എഴുതിയ ചെറുകഥകൾ പേപ്പറിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് PDF ആയോ ഇമേജ് ആയോ fmrainbowinbox@gmail.com എന്ന മെയിൽ ഐഡിയിലോ 8547341075 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ അയക്കുക. തെരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് ആകാശവാണി കൊച്ചി നിലയം സന്ദർശിക്കുവാനും തങ്ങളുടെ രചനകൾ നേരിട്ട് അവതരിപ്പിക്കുവാനും അവസരം ലഭിക്കുന്നതാണ്. നിബന്ധനകൾ: 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കായാണ് മത്സരം നടത്തുന്നത്. അവസാന തീയതി 21 ജൂൺ 2026 ഞായറാഴ്ച വൈകിട്ട് 6 മണിവരെ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി റെയിൻബോ 107.5. Musically yours. വെൽക്കം ബാക്ക്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇത്
2: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലെ ഇന്നത്തെ നേരം എന്ന് പറയുന്നത് 6:30 വരെയാണ്. അതിനുശേഷം ക്രിക്കറ്റാണ്. അപ്പൊ അതുവരെയാണ് നിങ്ങൾക്ക് ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ്
2: ചെയ്യാൻ. വേൾഡ് കപ്പ് ആട്ടോ,
1: വിമൻസ് വേൾഡ് കപ്പാണ്. അപ്പൊ അതുവരെയാണ് ഞങ്ങൾക്ക് നിങ്ങളോടും നിങ്ങൾക്ക് ഞങ്ങളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു.
2: മ്യൂസിക് ഡേ ആണ്, അതുപോലെ തന്നെ ഫാദേഴ്സ് ഡേ ആണ്.
1: പിന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട്,
2: യോഗ ഡേ ആണ്.
1: യോഗ ഡേ ആണ്. അപ്പോ ഇത് മൂന്നുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു കോളർ ലൈനിലുണ്ട്, നമുക്കൊന്ന് സംസാരിക്കാം. ഹലോ,
2: ഇതാരാ? ആ ഷീല ചേച്ചി, ആദ്യം വിളിച്ച് കട്ടായി പോയായിരുന്നു അല്ലേ? അപ്പൊ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കായിരുന്നോ? ഓ, അത് ശരി.
1: അപ്പൊ ഇന്നത്തെ ദിവസത്തെ ഞങ്ങള് പ്രത്യേകത ഇപ്പൊ പറഞ്ഞു. ഓക്കെ, അപ്പം അച്ഛൻ ഇഷ്ടപ്പെട്ട പാട്ട് ഉണ്ടെങ്കിൽ അതാണ് പറയേണ്ടതെന്ന്.
3: കടത്തനാട്ട്
2: മക്കത്തിലെ പാട്ട്. കലാകാരനായിരുന്നു ചുരുക്കം. മക്കളിലേക്ക് പകർന്നിട്ടുണ്ടോ ആ ഒരു കലയുടെ അംശം? ഓ,
3: എന്റെ പാട്ടുകാരിയൊക്കെ ആക്കണമെന്നില്ല ആശയൊക്കെ ഉണ്ടായിരുന്നു.
2: ചേച്ചി പാടുവോ?
3: അപ്പൊ പാടുകയെന്ന് വെച്ചാൽ
2: പാടുപെടുവൊന്നല്ല.
1: പാടാൻ ആഗ്രഹമുണ്ടോ? അപ്പൊ
3: ആഗ്രഹമുണ്ട്.
2: എന്നാ രണ്ടുപേരും ഒന്ന് പാടിക്കു ചേച്ചി.
1: യാത്രയിലാണോ?

0: കണ്ട നന്നായി പാടുന്നു ചേച്ചി.
1: അറുപത് വയസ്സായി.
0: ആ എന്നാൽ എത്ര ഭംഗിയായി പാടുന്നു.
1: 60 വയസ്സിന്റെ പാട്ടല്ല നമ്മളിപ്പോ കേട്ടത്.
0: അതെ അതെ അതെ അതെ, ഒരു 25 വയസ്സുകാരി പാടുന്നതായിട്ടാ ഫീൽ ചെയ്യുള്ളൂ കേട്ടാ. നന്നായി പാടി,
1: നന്നായിട്ട് പാടി. ഈ പാട്ട് ഈ പാട്ട് സ്വന്തം ഇഷ്ടമാണോ? അപ്പോ വീട്ടിലാരൊക്കെ ഉണ്ട് ഇപ്പോ?

0: ഒക്കെ കഴിഞ്ഞ് മകൻ ചൂടെ ഉണ്ട്, കല്യാണം കഴിഞ്ഞിട്ടില്ല, 35 വയസ്സായി.
1: അവനറിയോ അമ്മ ഇത്ര നന്നായിട്ട് പാടുന്ന്?
0: അവർക്ക് അറിയാം. അങ്ങോട്ടേക്ക് ഞാൻ പാടുകയൊക്കെ ചെയ്യാറുണ്ട്. വീട്ടിലൊരു മൂളിപ്പാട്ട് പോലും പാടില്ല. ഞാൻ ഇപ്പോ അടുത്തൊരു റിസോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ സുഖമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
1: അപ്പൊ
0: അവിടെ പുറത്ത് നിന്നൊക്കെ ഫോറിനേഴ്സ് ഒക്കെ വരുമ്പോൾ മേഡം എന്നെ കൊണ്ട് പാട്ട് പാടിപ്പിക്കും. ഹിന്ദി ഒരു പാട്ട് ഞാൻ അത് എനിക്കറിയാം അറിയില്ല എങ്കിലും ആ നാല് വരികയാണെങ്കിലും അവര് വരുമ്പോ അവരുടെ മുമ്പിൽ എന്നെ കൊണ്ട് പാടിപ്പിക്കാറുണ്ട്.
1: അല്ലേ ചേച്ചി, ചേച്ചി എന്തുകൊണ്ട് വീട്ടിൽ പാടില്ല എന്ന്, മൂളിപ്പാട്ട് പോലും പാടില്ല എന്ന് പറഞ്ഞ് ആ കിച്ചണിൽ നിൽക്കുമ്പോ പാടിക്കൂടെ? അതെന്താന്ന്?
2: അല്ല അവരെ അറിയിക്കണം എനിക്ക് ഇങ്ങനെയൊക്കെ.
1: ഞങ്ങളുടെ മുന്നിൽ പാടാങ്കിൽ പിന്നെ മക്കളുടെ മുന്നിൽ പാടി എന്നെ കുഴപ്പം. ഞാനിപ്പോ കുടുംബകലഹം ഉണ്ടാക്കും കേട്ടോ.
2: അവര് കലഹമില്ലാതെ പോട്ടെ. നമ്മളിപ്പോ ഈ റേഡിയോയിലൂടെ അറിഞ്ഞില്ലേ?
0: അതെ. അപ്പൊ മാഡം ആണെങ്കിലും ഇങ്ങനെ പറയുന്നു പാടും പാട്ടൊന്നും നേരെ എന്നുള്ള പാട്ട് ഞാൻ
1: ഒന്ന് പാടുക.
2: ആ പാട്ടുകൂടെ വേണം പാടാം.
1: ഒന്ന് പാടുക.

0: പാടുന്നില്ലേ?
1: നന്നായിട്ട് പാടി കേട്ടോ. ഞങ്ങൾ അതുകൊണ്ടാണ് വീണ്ടും പാടിച്ചത്. നന്നായിട്ട് നന്നായിട്ട്. അപ്പൊ ഈ ഒരു കഴിവ് മക്കളുടെ മുമ്പിലും മുന്നോട്ട് വരട്ടെ. ഞങ്ങൾ അത് ആഗ്രഹം.
0: മക്കള് തിരിച്ചറിയട്ടെ ചേച്ചി, ചേച്ചി ഇത്ര നന്നായിട്ട് പാടുമെന്ന് മക്കൾ തിരിച്ചറിയട്ടെ.
1: ഇതുപോലെ ഇനിയും ഞങ്ങളോട് സംസാരിക്കാൻ സാധിക്കട്ടെ, പാട്ടൊക്കെ പാടാൻ സാധിക്കട്ടെ.
0: ആ ജോലിക്ക് പോണാനോ അല്ലേ? അപ്പൊ ഏതായാലും ഈ പാട്ട് പാടുക എന്ന് പറയുന്നത് ഒരു യജ്ഞമായി തന്നെ എടുക്കുക. മക്കളുടെ മുന്നിലെ ജോലി ചെയ്യുമ്പോഴേ
1: സംഗീതത്തിന് അങ്ങനെ പ്രായോ കാലോ ഒന്നുമില്ല,
0: ഒന്നുമില്ല, നമുക്ക് എല്ലാ ദുഃഖങ്ങളും മറക്കാൻ പറ്റും.
1: അതെ,
0: അതിനകത്ത് ലയിച്ച് പാടുമ്പോ ഭയക്കണ്ട കേട്ടോ, നന്നായി പാടുന്നുണ്ട് കേട്ടോ.
1: നന്നായിട്ട് പാടുന്നുണ്ട്. ഞങ്ങൾ തന്നെ സർട്ടിഫൈ ചെയ്തു. ഓക്കെ, അപ്പം അച്ഛന് ഇഷ്ടപ്പെട്ട പാട്ട് അടുത്തതായിട്ട് വരുന്നുണ്ട് കേട്ടോ.
0: ഇളവന്നൂർ മനസ്സിലെ എന്ന് പറയുന്ന ഗാനമല്ലേ? ആ വന്നുണ്ട് കേട്ടോ. അപ്പൊ
1: കേട്ടോണ്ടിരിക്കുക,
0: എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഓക്കെ ശരി ചേച്ചി, താങ്ക്സ് ഫോർ കോളിംഗ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി 107.5 നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ സ്മിതയ്ക്കും രശ്മിക്കും ഒപ്പം
0: ഒരാൾ കൂടി ഉണ്ട്.
1: ആരാണെന്ന് നോക്കാം.
0: ഹലോ
1: ഹലോ,
2: നമസ്കാരം. എന്റെ പേര് ജെസ്സി, ഇരിഞ്ഞാലക്കുട വീട്.
1: ഇരിഞ്ഞാലക്കുടയിന്ന് ജെസ്സി. ഓക്കെ, ഇന്നത്തെ പ്രത്യേകത അറിയാലോ. രണ്ടു മൂന്ന് പ്രത്യേകതകളുണ്ട് ഇന്ന്.
0: ഫാദേഴ്സ് ഡേ ആണ്, മ്യൂസിക് ഡേ ആണ്, യോഗ ഡേ ആണ്.
1: അപ്പോ ആഴത്തിലുള്ള പല മുറുകളെ ഉണക്കാനായിട്ടുള്ള ഒരു തെറാപ്പി ആയിട്ടാണല്ലേ
0: സംഗീതത്തെ കാണുന്നത്.
1: ഓക്കെ, ഇതുപോലെ അച്ഛന്റെ ഇഷ്ടപ്പെട്ട പാട്ട് അറിയാമോ?
0: അച്ഛനുണ്ടോ ഇപ്പോ?
2: അപ്പനില്ല, അപ്പൻ മരിച്ചിട്ട് 20 കൊല്ലായി.
0: എന്നാലും ഓർമ്മകൾ നമുക്കുണ്ട് അദ്ദേഹത്തെ. നമ്മൾ
2: ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് 40 കൊല്ലം മുല്ലുള്ളതാണ്, 80s പാട്ടാണ്. റഹ്മാൻ രോഹിണി കൂട്ടുകെട്ടിലുള്ള പറന്നുള്ള സിനിമ പാട്ട് എനിക്ക് ഓർമ്മയില്ല. അതില് നല്ലൊരു പാട്ട്, അതെപ്പോഴും ഞങ്ങള് റേഡിയോ വെക്കുമ്പോ കേക്കാറുണ്ട്. ആ ഇപ്പൊന്നും അത് കേക്കാറില്ല ആ പാട്ട്.
0: അത് ശരി. പാടുന്നത് പാടുന്നത് ഓർക്കുന്നില്ല അല്ലേ?
2: ആ പാട്ട് ഓർക്കണില്ല, അതിൽ കൊറേ പാട്ടുകൾ ഉണ്ട്. സിനിമ
1: ചാരുശീല എന്ന് പറഞ്ഞ പാട്ടാണോ അതോ പറന്നു പറന്നു തന്നെ തുടങ്ങുന്ന പാട്ടാണോ?
2: ഏത് പാട്ടാണെന്ന് ഇപ്പൊ ഓർമ്മയില്ല. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ആ പാട്ടുകളൊന്നും കേൾക്കാറില്ല. 80s പാട്ടുകളിലൊന്നും നമ്മളങ്ങനെ കേൾക്കലില്ല. ഇപ്പൊ റഹ്മാൻ രോഹിണി ജോഡിയുള്ള അഭിനയിക്കുന്ന പാട്ടുകളെ പാട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള. അപ്പന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്. ഞങ്ങൾ റേഡിയോ വെക്കുമ്പോ അതൊക്കെയാണ് കേൾക്കാറ് ആ സമയത്ത്. ആ പാട്ട് കിട്ടണെങ്കിൽ നല്ലതായിരുന്നു.
1: ഓക്കെ, നോക്കാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീട്ടിലാരൊക്കെ ഉണ്ട്?
2: നല്ല വിശേഷം. രണ്ടു പെമ്മക്കളാണ്, രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. തെജി ജെന്നി, അവർക്ക് ഒരേ മക്കള് എബ്രഹാം ഇസഹാക്ക്.
1: ഇപ്പം ഇവിടെ ആരൊക്കെ ഉണ്ട്?
0: നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേച്ചി?
2: ഞാനും ഭർത്താവും കാറ്ററിങ്ങിന് ജോലിക്ക് പോണ ആളാ.
1: എന്താ ഹസ്ബൻഡിന്റെ പേരെന്താ?
2: ടെന്നി.
1: ഡെന്നി,
0: അതാണ് മോളുടെ പേര്. ജെന്നി എന്നിടാനുള്ള കാരണം, ഒരു മോളുടെ
2: പേര് ടെജി എന്ന് വിട്ടേക്കണ്ടതാണ്, ജെസ്സി ടെന്നി.
0: അത് കൊള്ളാം, നിങ്ങള് കൊള്ളാലോ.
2: രണ്ടാളുടെ പേര് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി രണ്ട് മക്കൾക്ക് വിട്ടു.

0: പാട്ട് പാടുവോ?
1: ഇല്ല, പാട്ട് പാടില്ല.
0: ഇല്ല അല്ലേ. ആ തൃശ്ശൂക്കാരുടെ ഭാഷ കൊള്ളാട്ടാ.
2: ഇരിങ്ങാലക്കട.
0: ആ ഇരിങ്ങാലക്കട. സ്വന്തം നാട് അത് തന്നെയാ?
1: സ്വന്തം നാട് ആ വിട്ടത്തൂരായിരുന്നു ഞങ്ങൾ ആദ്യം. അവിടെ നിന്ന് വിറ്റു പോന്നിട്ട് ഇരിങ്ങാലക്കുടയാണ്.
0: ഓ അത് ശരി.
1: ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോ ഞങ്ങളുടെ വീടിന്റെ മുൻപിൽ ഒരു SNDP ഉണ്ടായിരുന്നേ. അപ്പൊ അവിടെ വലിയ മൈക്കൊക്കെ വെച്ചിട്ട് റേഡിയോ ഉണ്ടായിരുന്നു, രണ്ടു വസ്തിക്കും വെച്ചിട്ട്,
0: കൊളാമ്പി വെച്ചിട്ട്.
1: ആ അതന്നെ അതന്നെ. അതെന്റെ അപ്പനാണ് പോയിട്ട് അതിന്റെ സ്വിച്ച് ഓൺ ആക്കുക, രണ്ടു
0: നേരം വെക്കുക എന്നൊക്കെ പറയണേ.
1: ആ അതന്നെ അതന്നെ. ഉള്ളിൽ ഓൺ ആക്കി വെച്ചിട്ട് പുറത്ത് പോയി ഫീസ് കുത്തും.
0: അന്നീ കോളാമ്പി തിരിച്ചു വെക്കും അല്ലേ.
1: അതന്നെ അതന്നെ. രണ്ടു വസ്തിക്കും. അപ്പൊ ആ ഓർമ്മകൾ എന്തുണ്ട്?
0: ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ചുമ്മാ ഇതനുസരിച്ച് പറഞ്ഞു പോയതാട്ടോ.
1: ആ പാട്ടുകള് അന്ന് മേനക ശങ്കർ
0: ആ ജോഡികളാണെന്നല്ലോ കൂടുതലും.
1: ആ അതന്നെ അതന്നെ. ഇപ്പൊ അങ്ങനെ കേക്കാറില്ല, ചുരുക്കാണ് ആ പാട്ടുകളൊക്കെ കേക്കണത്.
0: ചേട്ടൻ കേറ്ററിങ്ങിന് പോയിട്ട് വരുമ്പോ ചേച്ചിക്ക് പാപ്പം കൊണ്ടുവരുമോ? എവിടെയായിട്ടാന്ന് അഡ്രസ് ഇനി ഞങ്ങൾ ഒന്നുകൂടെ വിളിച്ചിട്ട് പറയണേ. അല്ലാണ്ട് കേറ്ററിംഗ്
2: എല്ലാ വിഭവങ്ങളും വെക്കും.
1: എല്ലാം വെക്കും, പച്ചക്കറി ഐറ്റംസുകളും ഇറച്ചിമീൻ എല്ലാ ഐറ്റംസുകളും വെക്കും.
0: അല്ല ചേച്ചി, ഇത് കേറ്ററിംഗ് സ്ഥാപനം നടത്തും അല്ല, സ്വന്തമായിട്ട്
1: പോയി വെച്ചു കൊടുക്കണതാണ്. നടത്തണവര് വിളിക്കുമ്പോ പോയി ചെയ്ത് കൊടുക്കണതാണ്.
0: ഓ അത് ശരി. അപ്പൊ വീട്ടില് പാചകമൊക്കെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ആയിരിക്കും അല്ലേ?
1: ആ വെച്ചു തരും, അല്ലെങ്കിൽ പോയി വെക്കുന്നോടത്ത് കൊണ്ടുവരും.
0: അത് ശരി.
2: ആ പാട്ടേ പറന്നു പറന്നു പറന്നു എന്ന ചിത്രത്തിലെ പാട്ടില്ല, വേറെ ഏതെങ്കിലും പാട്ട് വേണം?
1: അപ്പൊ എന്നാ എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്നുള്ളൊരു പാട്ടില്ലേ?
0: എന്നാ
1: അത് അത് വെക്കാം. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. എന്റെ അപ്പനും ഒക്കെ ഇഷ്ടമുള്ള
0: പഴയ പാട്ടാണ് എന്നിരുന്നാലും.
2: ഓക്കെ, അപ്പൊ കേട്ടോണ്ടിരിക്കും 107.5 ആകാശവാണി കൊച്ചി FM റെയിൻബോ
1: 107.7.
0: ഓ അത് ശരി. അപ്പൊ ഇടയ്ക്ക് വിളിക്കണം കേട്ടോ ചേച്ചി ഇനിയും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ ബൈ.
1: ഓക്കെ.

0: വെൽക്കം ബാക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക്. ഇത് ആകാശവാണി
1: കൊച്ചി എഫ്എം റെയിൻബോ 107.5.
0: നമ്മളോട് ഇന്ന് അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടും അച്ഛൻ്റെ ഇഷ്ടങ്ങളൊക്കെ പറയാനായിട്ട് ഒരാൾ ലൈനിലുണ്ട്, ഒന്ന് കേട്ടു മുക്കാം.
1: ഹലോ,
2: ഹലോ,
1: ആരാണ്?
2: ഹലോ, വനജയാണ്.
1: വനജ ചേച്ചി എവിടുന്നാ?
0: പാണാവള്ളി നിന്ന് വനജ അല്ലേ.
1: നിങ്ങളുടെ എവിടെയല്ലേ പുതിയ പാലമൊക്കെ വന്നേ? പെരുമ്പളത്തേക്ക്? ആ, യാത്ര ചെയ്തോ ആ ദ്വീപിലേക്ക് വാഹനത്തില്? വീഴുകയല്ലാം ചെയ്താ? ആ, ഒത്തിരി പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണല്ലേ അത്. മുട്ട് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ ഒക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നല്ല കോസ്റ്റ്ലി അല്ലേ ചേച്ചി ഈ മുട്ട് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ?
0: വീട്ടിലൊക്കെ നടക്കൂലേ അതോ? വീട്ടില് വീട്ടിലെ ഉള്ളിലൊക്കെ നടക്കില്ലേ? ഒട്ടും നടക്കാൻ വയ്യ.
1: ഓരോന്ന് അനുഭവിക്കുന്നവർക്കല്ലേ അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ.
2: എനിക്ക് എന്റെ ഭർത്താവ് എനിക്ക് 21 വർഷമായി ഭർത്താവ് നഷ്ടപ്പെട്ടു, 16 വർഷമായി അച്ഛൻ നഷ്ടപ്പെട്ടു. ഒരുപാട് സ്നേഹങ്ങൾ മാത്രം തന്നതാണ്
1: ഈ രണ്ടുപേരും.
2: എന്റെ അച്ഛനും ഒരു ആക്സിഡന്റിലാണ് അച്ഛൻ പോയത്. പിന്നെ അതോടുകൂടി ഞങ്ങൾ തകർന്നു. ഞാൻ ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നു, 9 വയസ്സുള്ളപ്പോ പോയതാണ് എന്റെ അച്ഛൻ. അവൻ 9 വയസ്സുള്ളപ്പോ പിന്നെ ഞാനായിരുന്നു താങ്ങുന്നതാണെങ്കിൽ. ഇപ്പൊ ഞാൻ അമൃത ജോലി ഉണ്ടായിരുന്നു. ആ ജോലിക്ക് പോയ സമയത്ത് എനിക്ക് ബോഡിയൊക്കെ എന്റെ കാലിനൊരു പെട്ടെന്നൊരു സൗണ്ട് കേട്ടോ, അന്ന് തുടങ്ങിയതാണ് എന്റെ ഈ കാര്യം. ഞാനത് വകവയ്ക്കാതെ ട്രീറ്റ്മെന്റിൽ അങ്ങനെ നടന്നു. മക്കളായി
1: ഇപ്പൊ ജോലി ചെയ്യുന്നില്ലായിരുന്നല്ലോ.
2: ഇപ്പൊ 4 കൊല്ലം മുഴുവനും 4.5 വർഷമായി ജോലി.
1: അപ്പൊ ഇത്രയും 10-12 വർഷക്കാലം
0: ജോലി ചെയ്തല്ലോ. ഇനിയിപ്പം നമുക്ക് റെസ്റ്റ് ആണ് ആവശ്യം. അപ്പൊ
1: മോനും അറിയാലോ. ആ, അത് മതിയല്ലോ ചേച്ചി. എന്തോരും പേരെ എന്തോ

0: പേര് പേരൻസിനെ നോക്കാതെ വരുന്നു, അല്ലെങ്കിൽ സാമ്പത്തികമില്ലായ്മ വരുന്നു.
1: ഇപ്പൊ മോന് 25 വയസ്സായ മോനെ വിവാഹം കഴിപ്പിച്ചു, അവന് ഒരു കുടുംബ ജീവിതം, ഞങ്ങൾക്കാ കിട്ടിയിട്ടില്ലാത്ത ജീവിതമാണ്. ഇപ്പൊ 11 വർഷം എന്റെ ഭർത്താവിന്റെ കൂടെ ഞാൻ ജീവിച്ചു.
0: അപ്പൊ
1: അതിന് മാത്രം 100 വർഷത്തെ സ്നേഹം തന്നിട്ട് എന്റെ ഭർത്താവ്.
0: അത് തന്നെ ഭാഗ്യം,
2: അത് ഓർമ്മകൾ ഒരുപാടുണ്ടല്ലോ. അപ്പൊ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മ പറയാമോ? ഇന്ന് അച്ഛന്റെ ദിവസം.
1: ഒരുപാട് കാര്യങ്ങളെ അച്ഛൻ, ഞങ്ങള് 3 മക്കളായിരുന്നു. 3 മക്കള് ആയിരുന്നെങ്കിലും അച്ഛൻ ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചാണ്. എന്റെ അച്ഛൻ ഒരു നോവിക്കൽ, എന്റെ ഭർത്താവ് പോയി കഴിഞ്ഞ അച്ഛനായിരുന്നു എന്റെ കുടുംബത്തെ കാര്യങ്ങൾ മുഴുവൻ എന്റെ അച്ഛനാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങളെ ഒരു ഇന്ന് വരെ ഓർമ്മയില്ല, ഞങ്ങളെ തല്ലിയ ഓർമ്മ എന്റെ അച്ഛൻ. പക്ഷെ അമ്മ തല്ലിയ ഓർമ്മകളുണ്ട്.
0: അമ്മമാർക്കിട്ടൊരു കൊട്ടായി പോയത്.
1: അച്ഛൻ തല്ലി,
2: അമ്മ ഉണ്ടോ എപ്പോഴും?
1: അമ്മ ഉണ്ടോ എന്റെ കൂടെ? എന്താ
0: അമ്മ കേക്കണ്ടോ?
2: അമ്മ കേട്ടോ ഇത്?
0: അഞ്ചു കിലക്ക് തരൂ കേട്ടോ. അത് ശരി. അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരുന്നു ചേച്ചി?
1: അച്ഛനോട് ഇഷ്ടപ്പെട്ട പാട്ട് നിങ്ങൾ തരുമോ?
0: ഏതാ?
1: രാവിലെ മുതൽ കൊണ്ടുപോവാണ്.
2: അതിന്ന് ഒരുപാട് പ്രാവശ്യം
0: പോയതാ.
2: അപ്പൊ ഞങ്ങള് വേറെ
0: സത്യശിവസുന്ദരത്തിലെ പാട്ടില്ലേ, സൂര്യനായി തഴുകി ഉറക്കം ഉണർത്തിടും അച്ഛനെയാണ് എനിക്കിഷ്ടം.
2: അതിന്ന് ഒരുപാട് പ്രാവശ്യം പോയി.
1: അതല്ലെങ്കിൽ എനിക്ക് കുമാരസംഭവത്തില് ഒരു പാട്ടുണ്ട്.
0: കുമാരസംഭവത്തില് ഏത് പാട്ട്?
1: പിന്നെ
0: അച്ഛനും ഇഷ്ടായിരുന്നു ആ പാട്ട്.
1: എനിക്ക് ആ പാട്ടിനോട് ഇഷ്ടമാണ്. പിന്നെ എന്റെ അച്ഛന് എന്നും എന്റെ അച്ഛന് എന്റെ ഭർത്താവ് എന്നും എന്റെ മനസ്സിൽ, ഞാൻ മരിച്ചാൽ കൂടി അവരെന്റെ മനസ്സിലുണ്ട്. അതുപോലെ സ്നേഹിച്ചു ഈ രണ്ട് വ്യക്തികളും.
0: അപ്പൊ ഭർത്താവെന്ന അച്ഛനും സ്വന്തം അച്ഛനും
2: എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഓർമ്മയും കൊണ്ടുള്ള ഈ പാട്ട് പോവാം കേട്ടോ. ശരി, അപ്പം സംസാരിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം.
0: ആയിക്കോട്ടെ ചേച്ചി, ആ ഇത് നല്ല തിരക്കല്ലേ ഇതിനകത്ത്, അത് കാരണം കൊണ്ടാ കേട്ടോ. ശരി ചേച്ചി, നമുക്ക് സമയമായിക്കൊണ്ടിരിക്കുക ഇത് തീർക്കാൻ, അതാണ്. ഓക്കെ ബൈ.
1: ആ
0: വെച്ചുതരാം. ഓക്കെ ഓക്കെ ഓക്കെ ചേച്ചി.

0: പ്രിയ ശ്രോതാക്കളെ, സമയം 6 മണി കഴിഞ്ഞ് 28 മിനിറ്റും 42 സെക്കൻഡും ആയിട്ടുണ്ട്. ഇന്നത്തെ
1: നമ്മളുടെ ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്കിന്റെ സമയം ഇവിടെ തീരെയാണ്. കാരണം വേൾഡ് കപ്പ്,
0: ഐ സി സി വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 മാഞ്ചസ്റ്റർ ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരം, അത് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ നടക്കുന്ന ഐ സി സി വിമൻസ് T20 ക്രിക്കറ്റ്,
1: സ്ത്രീകളുടെയാണ്,
0: സ്ത്രീകളുടെ ക്രിക്കറ്റ് മത്സരമാണ്. മത്സരത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും.
1: അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5
0: ന്യൂസ് ഓൺ എയർ ആപ്പിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ടു ബാക്ക്
1: ലൈവ് സ്ട്രീമിംഗിലെ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇതുവരെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ സ്മിത ബാലനും രശ്മിയും ആയിരുന്നു.
0: സ്റ്റേ ട്യൂൺഡ് 107.5 FM റെയിൻബോ.

എന്റെ ജവലയ ജലതീർത്ഥം. സൂര്യനാളമൊരു സ്വരമഴയുടെ മിഴിമന്ത്ര തീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന പുരുഷാർത്ഥ സാര.

0: Rainbow FM presents Try and Dog Waves. Try and Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. ഇരുപത്തിരണ്ടാം തീയതി പുലർച്ചെ 12:30 ഗ്രൂപ്പ് ജിയിൽ ബെൽജിയം വേഴ്സസ് ഇറാൻ, രാവിലെ 3:30 ഉറുഗോ വേഴ്സസ് കാബോ വെർദെ, രാവിലെ

0: 6:30 ന്യൂസിലാൻഡ് ഏറ്റുമുട്ടുന്നു ഈജിപ്തുമായി. 22 രാത്രി 10:30 ഗ്രൂപ്പ് ജയിൽ അർജന്റീന തങ്ങളുടെ രണ്ടാമത്തെ പോരാട്ടത്തിൽ കൊമ്പ് കോർക്കുന്നു ഓസ്ട്രിയയുമായി.
1: Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.